ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 1, കൊലവർഷം 1201, ഇടവമാസം 8, 2026, മെയ് 22, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:35. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു.
1: ആധിയും വ്യാധിയും ഔഷധിയും സാക്ഷാൽ ആനന്ദലഹരിയും നീയല്ലേ അമ്മേ. പണ്ടൊക്കെ മനുഷ്യർ ആയുരാരോഗ്യമുണ്ടാവാനും മനോവിഷമവും രോഗവും മാറാനും ആശ്രയിച്ചിരുന്ന പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. എന്നാൽ പോകെ പോകെ പാശ്ചാത്യ പരിഷ്കാരങ്ങളും സമ്പ്രദായങ്ങളും അനുകരിച്ചു തുടങ്ങിയതോടെ ജീവിതശൈലീ രോഗങ്ങളുടെ കടന്നാക്രമണത്തോടെ ആധി എന്ന വാക്കിനു പകരം സ്ട്രെസ് എന്നും ടെൻഷൻ എന്നും ഒക്കെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ കടന്നുവന്നു.

0: മനോവിഷമം അങ്ങനെ മാനസിക പിരിമുറുക്കമായി. മാനസിക സമ്മർദ്ദം സഹിക്കാനാവാതെ ആബാലവൃദ്ധം ജനങ്ങളും വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയായി. ആധുനിക ജീവിതം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് മാനസിക പിരിമുറുക്കം. തത്രപ്പാട് നിറഞ്ഞ ജീവിതം, ഇടതടവില്ലാത്ത പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സഹപ്രവർത്തകരുടെ പാരകൾ, ബന്ധുക്കളുടെ ശല്യങ്ങൾ, പരദൂഷണങ്ങൾ എല്ലാം ഒരുവനെ മാനസികമായി തളർത്താനുള്ള കാരണങ്ങളായി മാറാം. കൂട്ടുകുടുംബ വ്യവസ്ഥിതി തകർന്നതോടെ ജീവിതത്തിൽ ടി വിയും മൊബൈൽ ഫോണും മറ്റ് സുഖസൗകര്യങ്ങളും വർദ്ധിച്ചതോടെ മനുഷ്യൻ എല്ലാവരിലും നിന്ന് അകന്നവനായി, ആൾക്കൂട്ടത്തിൽ തനിയായി. ആ ഒറ്റപ്പെടൽ മൂലം തന്റെ വികാര വിചാരങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മറ്റൊരാളോട് പറയാൻ സാധിക്കാതെ വന്നു. ദുഃഖങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ഹൃദയാഘാതമെന്ന് തന്നെയല്ല, ആകുലത, പിരിമുറുക്കം, ഗ്യാസ്ട്രബിൾ, ആസ്മ, ക്യാൻസർ എന്നിവയൊക്കെ ഉണ്ടാകാനും ഇടയാക്കും. ഇക്കാലത്ത് ഒരുവന്റെ ജീവിതത്തിൽ വിശപ്പും ദാഹവും പോലെ ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറി ഉത്കണ്ഠയും പിരിമുറുക്കവും. ഇതുണ്ടായാൽ സുഖവും സന്തോഷവും സുരക്ഷിതത്വവും ഇല്ലാതാവും. ചെറിയ പ്രശ്നങ്ങളും അല്പം ഒരു നിരാശയും പോലും പലരിലും മാനസിക പിരിമുറുക്കമുണ്ടാക്കാം. അന്യ ആളുകളെയോ ചില സാഹചര്യങ്ങളെയോ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നുക, ആരെയും എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക, സ്വയം വിശ്വാസമില്ലാതാവുക, ഇതൊക്കെയും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് ഇത്തിരി നേരം വിശ്രമിക്കുക, റിലാക്സ് എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 5-10 മിനിറ്റുകൾ യാതൊന്നും ചെയ്യാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ചുറ്റുപാടും കണ്ണോടിക്കണം. ആ സമയം ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും ആസ്വദിക്കണം. ഇതുമൂലം നമ്മുടെ വിഷമതകൾക്ക് വളരെയധികം ശമനമുണ്ടാവും. ഇപ്രകാരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണ നിലയിലാവും, രക്തസമ്മർദ്ദം കുറയും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്ഥായിയായ ഒരു വ്യക്തിത്വം ഉണ്ടാവാനായി മനസ്സിന്റെ നിയന്ത്രണം സ്വയം നാം ഏറ്റെടുത്താൽ അതൊരു മാറ്റത്തിന്റെ തുടക്കമാവും. നിങ്ങളുടെ വ്യക്തിത്വം ആ സമയം ഉയരുന്നതായി കാണാം. ഒമർ ഖയ്യാം പാടും പോലെ, അൺബോൺ ടുമോറോസ് ആൻഡ് ഡെഡ് എസ്റ്റർഡേയ്സ് വൈ ഫ്രെറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്. നമ്മുടെ ഭാവി പ്രവചനാതീതവും ഭൂതകാലം മാറ്റിമറിക്കാനാവാത്ത വിധം ഒഴിഞ്ഞുപോയിരിക്കുകയുമാകയാൽ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കൂ, ജീവിക്കൂ. മാനസിക പിരിമുറുക്കത്തിന് അയവ് വരാനായി ചിരിക്കുക. നല്ലൊരു ചിരി പിരിമുറുക്കമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ നില വ്യത്യാസപ്പെടുത്തും. കുംഭകുലുക്കിയുള്ള നല്ല ഒരു ചിരിയുടെ ഫലം 24 മണിക്കൂർ നീണ്ടു നിൽക്കും അത്രേ. സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. വിഷമം മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പരിഭ്രാന്തി ഏറുകയുള്ളൂ എന്നതിനാൽ വിഷമതകൾ എന്തായാലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. മനഃശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവന്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിനത് സമാധാനവും സന്തോഷവും നൽകും. ചൊട്ടച്ചാൻ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി, ഗരുഡന് പിറകെ ചെറുകും വീശി ഗഗനമാർഗം വാഞ്ചിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതോർത്ത് അവനവന്റെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി ഏത് പ്രവൃത്തിയും ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം പരിഹരിക്കാൻ നോക്കുക. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പതറാതിരിക്കുക. ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഒഴിവാക്കുക. നല്ല ഹോബികൾ ഉണ്ടാക്കിയെടുക്കുക. വിജയം താനേ ഉണ്ടാവും. ജീവിത ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാൻ അധിക സമയം കിട്ടുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ജോൺ ബെർണാഷായും. ഇന്നത്തെ ജീവിതഭാരം കൊണ്ട് ആരും വീഴാറില്ല. നാളത്തെ ജീവിതഭാരം കൂടി ഇന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ തളർന്നു വീഴുന്നുവെന്ന് ജോർജ് മക്ഡൊണാൾഡും. നാളെ നമ്മളെ വേദനിപ്പിക്കാവുന്ന സുഖങ്ങളൊക്കെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനായ ഹെർബർട്ടും അഭിപ്രായപ്പെടുന്നു.
1: ഇതുവരെ സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹ

സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ADF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000-ത്തോളം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 കിലോ തൂക്കം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. സർപ്പ വോളണ്ടിയർമാരാണ് വെച്ചുചിറയിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. FM News Airlines 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. അറിയിപ്പുകളിൽ ആദ്യം അനന്തപുരി FM എന്ന പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഉഷമലരി. നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി കേൾക്കാം. ചങ്ങമ്പുഴയുടെ രമണനിൽ നിന്നൊരു ഭാഗം ആലാപനം ഉമാനായർ. ഉദയഗീതം ആശാബൻ, പ്രതിഭ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭീരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തുടർന്ന് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. തുടർന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും.

8:45 യോഗ സൗഖ്യം. രാവിലെ 8 മണിക്കും 10 മണിക്കും 11 മണിക്കും, ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും 2 മണിക്കും, വൈകുന്നേരം 5 മണി 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. രാവിലെ 9 മണിക്ക് കേൾക്കൂ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. തിരുവനന്തപുരം താളിയോല രേഖ മ്യൂസിയം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എന്നത്തെ സ്വർണം.

വില, ശേഷം സഞ്ചാരി തുടരും. 11:02 ഉച്ചയ്ക്ക് 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 തിരയിപ്പൂക്കൾ, ഉച്ചയ്ക്ക് 12:02 ദാവമാധുരി, 12:40 പ്രകാശധാരയിൽ നെഞ്ചരിച്ചിൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. 1:02 പ്രണയഗീതങ്ങൾ കേൾക്കാം, വെള്ളി വെളിച്ചം 2:02, 2:45 ലംഹെ, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത്, വൈകിട്ട് 4:00 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട് കുട്ടികൾക്കുള്ള കഥ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും, 6:50 വയലമ്പിടും പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 9:00 മെഹഫിൽ, 9:30 സംഗീതസുധ, തൃശൂർ സി രാജേന്ദ്രൻ, ഭവ്യലക്ഷ്മി സജി എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകൾ. ഇനി ഇന്നത്തെ കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാം. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 13 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 12.5 മില്ലിമീറ്റർ.

0: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ഗാനങ്ങളും പരിപാടികളും ഒക്കെയായി നമസ്തേ അനന്തപുരി 9 മണിവരെ. ആദ്യം കേൾപ്പിക്കുന്നു
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണനിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് ഉമാനായർ.

ഇപ്പോൾ ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ആശാബൻ, പ്രതിഭ എന്നിവർ പാടിയത് കൈതൊഴുന്നേ നമ്പൈ ആറ്റുകാൽ വാസിനി എന്നാരംഭിക്കുന്നു.

0: ഇതുവരെ ഉദയഗീതത്തിൽ പാടിയത് ആശാബൻ, പ്രതിഭ എന്നിവർ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ പത്രവൃത്താന്തം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ മുഖ്യമന്ത്രി നിർവഹിക്കും. 16 നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 9 പ്രോടൈം സ്പീക്കർ

0: അധ്യക്ഷതയിൽ നടക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ എന്ന ഭീകരനെ പാക് അധീന കശ്മീരിൽ അജ്ഞാതർ കൊലപ്പെടുത്തി. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നിശ്ചയിച്ചിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. വിവിധ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് 21 ദിവസം വരെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം. എസ്ഐമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല സിഐമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. ഐപിഎൽ ക്രിക്കറ്റ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് പരാജയപ്പെടുത്തി. 29th ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിന് ഇന്ന് ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള ബിർസാമുണ്ട സ്റ്റേഡിയത്തിൽ തുടക്കമാകും. 25 വരെയാണ് മത്സരങ്ങൾ.
1: നമ്മുടെ നദികളും കായലുകളും തണ്ണീർത്തടങ്ങളും വെറും ജലസ്രോതസ്സുകൾ മാത്രമല്ല, ജൈവ വൈവിധ്യത്തിന്റെ ജീവധാരകൾ കൂടിയാണ്. കരിമീൻ, വരാൽ, പരൽ പോലുള്ള തദ്ദേശീയ മത്സ്യസമ്പത്തുകൾ തലമുറകളായി നമ്മുടെ ഭക്ഷണത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന്റെയും ഭാഗമാണ്. എന്നാൽ ഇന്ന് ഈ ആവാസ വ്യവസ്ഥകൾക്കുമേൽ ഒരു അദൃശ്യ ഭീഷണി ശക്തമായി ഉയർന്നു വരികയാണ്. വെള്ളൂർപ്പുഴയിലും കേരളത്തിലെ കോൾപ്പാടങ്ങളിലും നടത്തിയ പുതിയ പഠനങ്ങൾ പ്രകാരം അധിനിവേശ മത്സ്യങ്ങളുടെ വ്യാപനം ആശങ്കാജനകമായി വർദ്ധിച്ചിരിക്കുകയാണ്. അലിഗേറ്റർ ഗാർ, ആഫ്രിക്കൻ മുഷി, റെഡ് ബെല്ലി പോലുള്ള മത്സ്യങ്ങൾ തദ്ദേശീയ ഇനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ഭക്ഷ്യ ശൃംഖലയെ ബാധിക്കുകയും ചെയ്യുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.
2: എന്റെ പേര് ആറൽകുമാർ, ആലപ്പുഴയാണ് പ്രദേശം. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പ്രത്യേകിച്ച് വേമ്പനാട് കായലില് മത്സ്യസമ്പത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികൾ അഭിമുഖിക്കുന്ന വലിയ പ്രതിസന്ധിയാണ് അരങ്ങത്തുള്ളത്. ഒന്ന്, മത്സ്യങ്ങളുടെ അഭാവം, തനത് മത്സ്യങ്ങളുടെ കുറവ്. അത് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ടൂറിസം മേഖല വന്നപ്പോഴത്തേക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും മാലിന്യങ്ങളുടെ കുത്തൊഴുക്കും ഒക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ വളർത്തു മത്സ്യങ്ങൾ, ആഫ്രിക്കൻ കുഷി പോലുള്ള വളർത്തു മത്സ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വെള്ളപ്പൊക്ക കാലഘട്ടത്തിലെ കായലിലേക്ക് വരികയുണ്ടായി. ഈ മത്സ്യങ്ങൾ മറ്റു മത്സ്യങ്ങളെ തിന്നെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് മത്സ്യസമ്പത്ത് കുറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വളർത്തു മത്സ്യങ്ങൾ മറ്റു മത്സ്യങ്ങളായി ഇണയുന്നതിന്റെ ഭാഗമായി നമ്മുടെ തനത് സ്വാദ് മത്സ്യങ്ങൾ ഇല്ലാതാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടൻ വരാൾ എന്നൊക്കെ പറയുന്ന നമ്മൾ കഴിച്ചിരുന്ന വരാളുകൾ ഇപ്പോൾ ആ നാടൻ വരാളിന്റെ ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായി സംഭവിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വളർത്തു മത്സ്യങ്ങളും ഈ മത്സ്യം നിന്നുള്ള ഇണചേരലിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ മത്സ്യസമ്പത്തിനെ ആകെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും മത്സ്യത്തൊഴിലാളികൾ അതുമായി ഉപജീവനമാർഗം നടത്തിയിരുന്നവർ അത് കഴിയാത്ത സ്ഥിതിയിലേക്ക് പോകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തിന് കുറവുണ്ടോ എന്ന് വെച്ചാൽ കുറവില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മത്സ്യങ്ങളെല്ലാം തന്നെ ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഇന്ന് ലഭിക്കുന്ന കരിമീനാണെങ്കിലും വരാലാണെങ്കിലും കാരിയാണെങ്കിലും അത്തരത്തിലുള്ള സ്വാദിഷ്ടമായ മത്സ്യങ്ങളെല്ലാം തന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് യഥേഷ്ടം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു ചർച്ചയും പഠനവും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത.
1: വനാമി ചെമ്മീൻ കർഷകനായ അൻസാറുദ്ദീൻ,
3: ജലാശയങ്ങളില് കരിമീൻ, കണമ്പ്, അങ്ങനെ പല ജാതി മത്സ്യങ്ങൾ മുട്ടയിട്ട് വരികയും അതുവഴി നമുക്ക് വളരെ കൂടുതൽ ഉൽപാദനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൊച്ചിയൻ മേഖല, കൊച്ചിയൻ സിറ്റിക്ക്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കായലുകൾ, ജലാശയങ്ങളിൽ നോക്കുമ്പോൾ കരിമീൻ കാണാനില്ല, കരിമീൻ കുഞ്ഞുങ്ങൾ കാണാനില്ല. വംശനാശം നേരിട്ടാണ് ഉള്ള കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം പല രീതിയിലുള്ള കെമിക്കലുകൾ കായലിലേക്ക് വരുന്നു. ആഫ്രിക്ക മൂഷിയെ വളർത്തുന്ന വേസ്റ്റ് വെള്ളം, അതേപോലെ ആസാം പാള വളർത്തുന്ന വേസ്റ്റ് വെള്ളം, കോഴി വേസ്റ്റ് കൊടുത്ത് ആസാം പാള വളർത്തുന്ന ആ ഒരു വേസ്റ്റ്, ഇങ്ങനെ കായലോരങ്ങൾ മൊത്തത്തിൽ മലീനസമായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചെമ്മീൻ കെട്ടുകളിലേക്ക്, എനിക്ക് വനാമി ചെമ്മീൻ കൃഷിയാണ്, ഞങ്ങൾ ചെമ്മീൻ കെട്ടുകളിലേക്ക് പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് എടുക്കാൻ പയ്യാത്തൊരവസ്ഥ. അതുമൂലം നമുക്ക് ഒരുപാട് ഓക്സിജന്റെ അളവ് കൊത്തി നഷ്ടപ്പെടുന്നു, നല്ല ജലം കിട്ടുന്നതുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വനാമി ചെമ്മീൻ കൃഷിക്കാരായാലും കരിമീൻ കൃഷിയായാലും. ഇത് കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ ആഫ്രിക്കൻ മൂഷി കായലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആസാം വാള ഇതൊക്കെ കായലിലേക്ക് വന്നു കഴിഞ്ഞാൽ, സകലമായ ജാതി മത്സ്യങ്ങളെയും അത് തിന്ന് തീർക്കും. ഇതുമൂലം നമ്മുടെ മത്സ്യസമ്പത്ത് വളരെ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിന് എന്തെങ്കിലും പരിഹാരം ഗവൺമെന്റ് തലത്തിലോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലോ നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ പുഴകളിൽ എല്ലാം നിന്നുപോകും.
1: ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയായ ബാബു കുപ്പപ്പുറം,
2: ഇതിനു മുൻപ് നമുക്ക് മത്സ്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന വലുപ്പം കിട്ടുന്നില്ല. കാരണം മറ്റുള്ള ഉരുവാള അതുപോലെ

0: മീനൊക്കെ വന്നിട്ട് ആഫ്രിക്കൻ മുഷി അതുപോലുള്ള മത്സ്യങ്ങൾ വന്ന് മറ്റുള്ള മത്സ്യങ്ങൾ വേട്ടയാടി. അതുകൂടാതെ തന്നെ നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന മഞ്ഞക്കൂലി, കരിഞ്ഞി, കൊഞ്ച് പഴയതുപോലെ വളരെ കുറവാണ്. അപൂർവമായിട്ടാണ് മറ്റ് മത്സ്യങ്ങൾ ഉള്ളത്. കാളാഞ്ചി അതുപോലുള്ള മീനൊന്നും ഇപ്പൊ ഇല്ല. വംശനാശം വന്നതുപോലാണ്. പൊതുവെ ഇതാണ് പ്രശ്നം. പിന്നെ മാലിന്യം, കായലിൽ മൊത്തം മാലിന്യമാണ്. മുട്ടയിടാനും മറ്റുള്ള പ്രജനം നടത്താനുമുള്ള സാഹചര്യം.
1: കണ്ണൂർ ജില്ലയിലെ കവ്വായി പുഴയുടെ പ്രധാന കൈവഴിയായ വെള്ളൂർ പുഴയെ കേന്ദ്രീകരിച്ച് അധിനിവേശ മത്സ്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന തോടറിവ് സംഘടനയുടെ കൺവീനർ സി ദിവാകരൻ:
2: ഞങ്ങള് നമ്മുടെ പ്രദേശത്തെ നാടൻ മത്സ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി തോടറിവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. നമ്മുടെ പ്രദേശത്തെ തയ്യോട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്ഭവിക്കുന്ന കവ്വായി കായൽ വരെ നിൽക്കുന്ന തോടിനകത്തെ നാടൻ മത്സ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തിയിരിക്കുന്നത്. അത് വളരെ ഒരു 300 മീറ്റർ ഇടയിൽ വരുന്ന സ്ഥലത്താണ് മീനുകളെ കുറിച്ചിട്ടുള്ള പഠനം നമ്മൾ നടത്തിയിട്ടിരിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ ഉള്ളു വരെ നമ്മൾ അതിന്റെ യാത്ര നടത്തി. തോടിനകത്തിലൂടെ മൊത്തത്തിൽ പഠനം നടത്താൻ വലിയ യാത്ര നടത്തി. പക്ഷെ മീനെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ ഉള്ളിൽ നല്ല മീൻ നിൽക്കുന്ന ഒരു 300 മീറ്റർ ആഴമുള്ള സ്ഥലമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരുപാട് വിദേശ മത്സ്യങ്ങള്, അധിനിവേശ മത്സ്യങ്ങള് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് വന്നത്. അത് നാടൻ മത്സ്യത്തിന്റെ പ്രജനനത്തെയും വ്യാപനത്തിനും വളരെയധികം പ്രയാസം തടസ്സത്തിനുണ്ട്. നമ്മൾ കരയിൽ എന്ന പോലെ തന്നെ വെള്ളത്തിനകത്തും നാടൻ മത്സ്യങ്ങളെയും ഇവ വല്ലാതെ ഇല്ലാതാക്കുന്നുണ്ട്. അത് വിയറ്റ്നാം വരാല്, ആഫ്രിക്കൻ മുസ്ലിം, അനാബസ്, ഇതൊക്കെയാണ് പ്രധാന വില്ലന്മാരായിട്ട് അതിനകത്ത് നിൽക്കുന്നത്. നല്ല പ്രതിരോധ ശേഷിയുള്ള, വെള്ളമില്ലെങ്കിൽ പോലും 3-4 ദിവസത്തെ കരയിൽ ജീവിക്കാൻ പറ്റുന്ന മത്സ്യങ്ങളാണ് ഈ അനാബസ്, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുസ്ലിം ഒക്കെ. വിയറ്റ്നാം വരാലും നമുക്ക് ഒരുപാട് സമയം കരയിലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവ വെള്ളമില്ലാതെ അതിന്റെ സൂക്ഷ്മാവസ്ഥയിലേക്ക് അതിജീവിക്കാൻ പറ്റുന്ന, അതിനകത്ത് നിന്ന് പ്രത്യേകമായ ഒരു പൊതിഞ്ഞ് കൂടി കിടന്ന് ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ പ്രളയകാലത്തിന് ശേഷമാണ് ഈ അനാബസ്, വിയറ്റ്നാം വരാല്, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുസ്ലിം വ്യാപകമായിട്ട് തോടിനകത്തേക്ക് വന്നിരിക്കുന്നത്. വിയറ്റ്നാം വരാല് കൃഷിയായിട്ട് വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അത് അക്വഫാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിനകത്ത് അത് പുറത്തേക്ക് കടക്കുകയും അങ്ങനെ നമ്മുടെ തോടുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്തതാണെന്ന് നമ്മൾ കരുതുന്നു. അതേപോലെ അനാബസും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പ്രളയത്തിന് ശേഷം വടക്ക് മത്സ്യങ്ങൾ പുറത്തേക്ക് വന്നതായിട്ടാണ് നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്.
3: 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് നമുക്ക് വേമ്പനാട് കായലിൽ നിന്ന് അധിനിവേശ മത്സ്യ ഇനങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്ക് കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങി.
1: അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റിലെ സീനിയർ പ്രോഗ്രാം ഓഫീസർ മനീജ മുരളി:
3: അതായത് ഇപ്പം നമുക്കറിയാം വേമ്പനാട് കായലിന്റെ പരിസര പ്രദേശങ്ങളിൽ നിരവധി അനവധി അക്വാ കൾച്ചർ നടക്കുന്ന സ്ഥലങ്ങളും അതുകൂട്ടിന് പോൺ കൾച്ചർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതലും അവർ കൾച്ചർ ചെയ്യുന്നതും ഈ പറയുന്ന പോലെ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. 2018 വെള്ളപ്പൊക്ക സമയത്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട് അക്വാ കൾച്ചറിന്റെ ഇത് ഫാമുകളിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ഓപ്പൺ വാട്ടർ കായലിലേക്ക് വന്ന അധിനിവേശ മത്സ്യങ്ങളിൽ പെടുന്ന നമ്മുടെ റെഡ് ബെല്ലി, അതുപോലെ തന്നെ മലേഷ്യൻ വാള, ആഫ്രിക്കൻ മുഷി എന്നുള്ള ഇതുപോലുള്ള അധിനിവേശ മത്സ്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കായലിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അടുത്ത 2 വർഷം, അതായത് 2018 ഫ്ലഡിന് ശേഷം 19-20 വർഷക്കാലത്തോളം ഇതിന്റെ പ്രസൻസ് നമുക്ക് കായലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ലൈവ്ലിഹുഡിനെയും കാര്യമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മത്സ്യ തൊഴിലാളികളുമായിട്ടുള്ള നമ്മൾ ചർച്ച ഒക്കെ ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഇതൊരു ഒംനിവോർ ആയിട്ടുള്ള, അതായത് മിശ്രഭോജി ആയിട്ടുള്ള ഒരു മത്സ്യ ഇനങ്ങളാണ്. അപ്പൊ ഇവ കൂടുതലായിട്ടും മറ്റു മത്സ്യങ്ങളെ കഴിക്കുന്നതും അത് നമ്മുടെ ആ ഒരു വേമ്പനാട് കായലിന്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു സന്തുലനാവസ്ഥയെ തന്നെ അത് തകിടം മറിച്ച രീതിയിലായിരുന്നു ഈ 2 വർഷക്കാലത്തോളം ഈ മത്സ്യ ഇനങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നത്. എല്ലാ ദിവസവും അവരുടെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കിട്ടുന്നതും അതേപോലെ തന്നെ ഇതിന്റെ വാണിജ്യ മൂല്യം ആ സമയത്ത് വളരെയധികം കുറയുകയും ചെയ്ത് മറ്റ് മത്സ്യ ഇനങ്ങളെ കിട്ടാതെയായി. ഇതൊക്കെ അവരുടെ ഒരു ഉപജീവന മാർഗത്തെ പ്രതികൂലമായിട്ട് ബാധിച്ച കാര്യങ്ങളായിരുന്നു. മാത്രവുമല്ല ഈ ഒരു 2 വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും ഇതിന്റെ ഒരു സാന്നിധ്യം വളരെ കുറച്ച് കാലത്തേക്ക് കാലയളവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ദീർഘകാല സ്ഥാനത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ തനത് മത്സ്യ ഇനങ്ങളെ ഒരുപാട് ഇത് അതിന്റെ വർധനവിനെയും അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനത്തിനെയൊക്കെ ഒരുപാട് ഈ അധിനിവേശ മത്സ്യ ഇനങ്ങളുടെ ഒരു സാന്നിധ്യം ദോഷകരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കായലില് വാണിജ്യ മൂല്യമുള്ള തനത് മത്സ്യ ഇനങ്ങളായിട്ടുള്ള കരിമീന്, അതുപോലെ കാളാഞ്ചി, ഇവയൊക്കെയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗത്തിൽ കൂടുതലായിട്ട് സംഭാവന നൽകുന്നത്. അപ്പൊ ഈ അധിനിവേശ മത്സ്യ ഇനങ്ങളായിട്ടുള്ള റെഡ് ബെല്ലി, അതേപോലെ തന്നെ ആഫ്രിക്കൻ മുഷി, അതുകൊണ്ട് തന്നെ മലേഷ്യൻ വാള, ഇവയുടെയൊക്കെ പ്രസൻസ്, ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ തനത് മത്സ്യങ്ങളുടെ അത് വാണിജ്യ മൂല്യമുള്ള മത്സ്യങ്ങളുടെ ലഭ്യതയിൽ വലിയൊരു കുറവാണ് വരുത്തി തീർത്തത്. അപ്പൊ അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും എല്ലാം വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചുകൊണ്ടിരുന്നു.

0: അധിനിവേശ മത്സ്യങ്ങളുടെ സാന്നിധ്യം.
1: നമ്മുടെ ജലസ്രോതസ്സുകളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നത് വരും തലമുറയോടുള്ള വലിയ ഉത്തരവാദിത്തമാണ്. കൗതുകത്തിനായി വളർത്തുന്ന ഒരു അക്വേറിയത്തിലെ മത്സ്യം പോലും ജലാശയത്തിലെത്തുമ്പോൾ അവിടത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തകർക്കാൻ കാരണമാകാം. ജലമലിനീകരണം തടയുകയും ഉത്തരവാദിത്തമുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരുകയും ചെയ്യേണ്ടതും അത്രത്തോളം പ്രധാനമാണ്. മത്സ്യത്തൊഴിലാളികളും ഗവേഷകരും പൊതുജനങ്ങളും കൈകോർക്കുമ്പോഴേ നമ്മുടെ നദികളുടെയും കായലുകളുടെയും സമ്പത്ത് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ.

പ്രഭാതഭീരി സമാപിച്ചു. നമസ്തേ. ഇപ്പോൾ വാണിജ്യരാം പാടിയൊരു ഗാനം, ചിത്രം രണ്ട് മുഖങ്ങൾ. ഗാനമെഴുതിയത് അപ്പൻ തച്ചേത്ത, സംഗീതം എം കെ അർജുനൻ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2 ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ 2 നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68 സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാക്കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ

0: ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്തെ 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം, സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ചിത്രപാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, സംഗീതം മോഹൻ സിത്താര. ചിത്രം നക്ഷത്ര കൂടാരം.

0: നമസ്കാരം പ്രിയ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്, വായുമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗേ എയർ ടവർ നിലവിൽ വന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, വായുമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗേ എയർ ടവർ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരത്തിനായി അനന്തപുരി FM കേട്ടുകൊണ്ടേയിരിക്കൂ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ

0: വെച്ചു പിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 600,000 രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 6238450476 9037 8243 6. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോയ്ക്ക് വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. ഉയർന്ന പ്രായപരിധി: ജൂൺ 4 പുരുഷന്മാർ 35, സ്ത്രീകൾ 40 വയസ്സ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിലുള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. പ്രതിമാസ ഫെല്ലോഷിപ്പ് 37,000 രൂപ പ്ലസ് HRA. കൂടുതൽ വിവരങ്ങൾക്കായി www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ജൂൺ 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. ഫോൺ നമ്പർ 0479 72 9 4 9 6 8 2 4 4 9 2 6 8 9 4 7 7 9 0 2 6 8. റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഓരോ പ്രദേശത്തേക്കും യോജിച്ച ഇനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കർഷകരുടെ ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ടി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 0481 2 5 7 6 6 2 2. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡിന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 2026 SSLC പരീക്ഷയിൽ ഫുൾ A+, 9 A+, 8 A+ വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, രക്ഷകർത്താവിന്റെ ക്ഷേമനിധി ബോർഡ് പാസ്ബുക്കിന്റെ ഫോട്ടോ പതിച്ച പേജ്, കുടുംബ വിവര പേജ്, വിഹിതമടവ് രേഖപ്പെടുത്തിയിട്ടുള്ള പേജ് എന്നിവയുടെ പകർപ്പ്, വിദ്യാർത്ഥിയുടെ ആധാറിന്റെയും പാസ്ബുക്കിന്റെയും കോപ്പി, പാസ്പോർട്ട് ഫോട്ടോ എന്നിവ ഹാജരാക്കണം. 2 സെറ്റ് അപേക്ഷകൾ അനുബന്ധ രേഖകൾക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ഫിഷറീസ് ഓഫീസുകളിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 23. വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2 3 2 5 4 8 3. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി യേശുദാസ് പാടിയ ഗാനം. ചിത്രം വീണ്ടും പ്രഭാതം. ഗാനമെഴുതിയത് ഭീഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആധുനിക ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയിയുടെ ജന്മദിനമാണ് May 22. 1772 ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിച്ചത്. സതി എന്ന അനാചാരത്തിനെതിരെ പോരാടുകയും ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ ശ്രീപദ് അമൃത് ഡാംഗെ അന്തരിച്ചത് 1991 May 22. ഇന്ത്യൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകാംഗങ്ങളിൽ ഒരാളായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും May 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ലോകം കണ്ട ഏറ്റവും ഭീകരമായ ഭൂകമ്പം 1960 ചിലിയിൽ നടന്നത് May 22. സുനാമി തിരമാലകൾ പസഫിക് സമുദ്രത്തിലൂടെ മണിക്കൂറിൽ 200 മൈൽ വേഗതയിൽ സഞ്ചരിച്ചു. ചിലി, ഹവായ്, ജപ്പാൻ, ഫിലിപ്പീൻസ്, അലാസ്ക തുടങ്ങിയ രാജ്യങ്ങളെ ഗുരുതരമായി ഇത് ബാധിച്ചു. ചിലിയിലെ പ്രധാന നഗരങ്ങൾ തകർന്നു. 2000 ആളുകളാണ് മരണപ്പെട്ടത്.
2: ഇനി MG ശ്രീകുമാർ പാടിയ ഒരു ഗാനമായാലോ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി, ചിത്രം വാണ്ടഡ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയം 7 കഴിഞ്ഞ 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
5: വേനൽ ചൂടിൽ ആരോഗ്യ സംരക്ഷണത്തിനും വരാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും കുടിവെള്ളത്തിന്റെ അളവും കുടിവെള്ളത്തിന്റെ ശുചിത്വവും വളരെയധികം പ്രധാനമാണ്. വേനൽ കാരണം ജലദൌർലഭ്യം വരാൻ സാധ്യതയുള്ളതിനാൽ ജലമലിനീകരണത്തിന്റെ തോത് കൂടുന്നു. അതുകൊണ്ടുതന്നെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ഛർദി, മഞ്ഞപ്പിത്തം ഇവയുടെ സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. ഇതൊഴിവാക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. 15 മുതൽ 20 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷഡംഗ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരിവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷഡംഗ ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതും ദാഹം ഒഴിവാക്കുന്നതിനും നമ്മുടെ ദഹനശക്തി കൃത്യമാക്കുന്നതിനും സഹായകമാണ്. അതുപോലെ തന്നെ വേനലിൽ ശതാവരിക്കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കൂടങ്ങൾ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും പോഷക സമൃദ്ധവുമാണ്. അതുപോലെ തന്നെ നിർജലീകരണം കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും പോഷകാംശങ്ങളും മിനറൽസും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് സംഭാരം ഉപയോഗിക്കുന്നതും ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കുന്നതും ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിൽ നിന്നുമുള്ള തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശീതളപാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതലും ഇത്തരം മലിനജല ഉപയോഗ കാരണമാണ് വേനൽക്കാല ജലജന്യ രോഗ സാധ്യത കൂടുന്നത്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ ഉപയോഗിക്കുക. ഇനി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവിലും വളരെയധികം ശ്രദ്ധ വേണം. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിലാണ് വെള്ളം കൂടി പൊതുവെ പറയുന്നത്. പക്ഷേ വേനലിലും അമിതാധ്വാനം ചെയ്യേണ്ടവരും അതിനനുസരിച്ച് വെള്ളം കൂടിയുടെ അളവ് ക്രമപ്പെടുത്തേണ്ടതാണ്. വൃക്കരോഗമുള്ളവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വെള്ളം കൂടിയുടെ അളവും ക്രമീകരിക്കേണ്ടതാണ്. വെള്ളം കുടിയുടെ അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നത് മൂലവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് മൂത്രത്തിലാണ് ബാധ, മൂത്രത്തിന്റെ കട്ടികൂടി, മൂത്രത്തിൽ കല്ല് പോലുള്ള അവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. AC ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജലീകരണ സാധ്യത കൂട്ടുന്നു. അധിക ദിവസം ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങളും ഒഴിവാക്കേണ്ടതാണ്. പ്രകാരം വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കി ശുചിയായ വെള്ളം കൂടി ശീലമാക്കുന്നത് ഒരു പരിധിവരെ വേനൽക്കാലത്തിന് സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ GP സിദ്ധി.
3: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഇനി S. ജാനകിയും സംഘവും പാടിയ ഗാനം രചന ബച്ചതിരുമല, സംഗീതം ശ്യാം. ചിത്രം നിറം മാറുന്ന നിമിഷങ്ങൾ.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വാപ്കോസ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. റീവാപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീമിന്റെ ഭാഗമായി ഹരിയാന, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നടപ്പാക്കുന്ന വിവിധ പ്രോജക്ടുകളിലാണ് നിയമനം. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. 159 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഫീൽഡ് സൂപ്പർവൈസർ 91, ഫീൽഡ് എഞ്ചിനീയർ 46, അസിസ്റ്റന്റ് പ്രോജക്ട് മാനേജർ 3, ടീം ലീഡർ 9, സ്മാർട്ട് മീറ്റിംഗ് എക്സ്പേർട്ട് 5, മെറ്റീരിയൽസ് ക്വാളിറ്റി എക്സ്പേർട്ട് 1, ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പേർട്ട് 1, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമയാണ് യോഗ്യത. അപേക്ഷ rds@vapcos.co.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് CV അയക്കണം. വിലാസം ഒരിക്കൽ കൂടി: rds@vapcos.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 25. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.vapcos.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.vapcos.co.in. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. നോർത്ത് സോണിൽ 92 ഒഴിവുണ്ട്. പുതുമുഖങ്ങൾക്കാണ് അവസരം. യോഗ്യത: ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷനിൽ BSc അല്ലെങ്കിൽ കൾണറി ആർട്സിൽ BBA, MBA അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസിൽ BSc അല്ലെങ്കിൽ ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിൽ MBA. പ്രായം 27 വയസ്സ് കവിയരുത്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമും ബന്ധപ്പെട്ട രേഖകളും അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അഭിമുഖ തീയതി: ഡൽഹിയിൽ June 3-4-5, ശ്രീനഗറിൽ June 11-12, ചണ്ഡീഗഡിൽ June 15-16, രാജസ്ഥാനിൽ June 18-19, ഉത്തർപ്രദേശിൽ June 23-24. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.irctc.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.irctc.com. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 60 ഒഴിവാണുള്ളത്. ഇതിൽ 33 ഒഴിവ് തിരുവനന്തപുരത്താണ്. ഡൽഹി, ബംഗളൂരു, റായ്പൂർ, പാട്ന തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് മറ്റൊഴിവുകൾ. പ്രവൃത്തി പരിചയമുള്ളവർക്കും തുടക്കക്കാർക്കും അപേക്ഷിക്കാം. വാക്കിൻ അല്ലെങ്കിൽ ഓൺലൈൻ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. തസ്തികകളും ഒഴിവും: പ്രോജക്ട് മാനേജർ 8, സീനിയർ പ്രോജക്ട് എഞ്ചിനീയർ 23, പ്രോജക്ട് എഞ്ചിനീയർ 13, പ്രോജക്ട് അസോസിയേറ്റ് 16. യോഗ്യത: BE, BTech അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇമെയിൽ മുഖേന അഭിമുഖത്തിന് ക്ഷണിക്കും. ജൂണിലായിരിക്കും അഭിമുഖം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cdac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cdac.in. പഞ്ചാബ് കേന്ദ്ര സർവകലാശാല അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുണ്ട്. റെഗുലർ നിയമനമാണ്. അധ്യാപക തസ്തികകളും ഒഴിവും: പ്രൊഫസർ 4, അസോസിയേറ്റ് പ്രൊഫസർ 4. ഒഴിവുള്ള വകുപ്പുകൾ: അപ്ലൈഡ് അഗ്രികൾച്ചർ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ്, പെർഫോമിംഗ് ആൻഡ് ഫൈൻ ആർട്സ്, സോഷ്യോളജി, പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ്, സെന്റർ ഫോർ പാർട്ടീഷൻ ആൻഡ് അട്രോസിറ്റി സ്റ്റഡീസ്, ഇൻഡിക് സിവിലൈസേഷൻ ആൻഡ് റിലീജിയസ് സ്റ്റഡീസ്. അനധ്യാപക തസ്തികകളും ഒഴിവും: ലൈബ്രറിയൻ 1, ഡെപ്യൂട്ടി ലൈബ്രറിയൻ 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cup.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://cup.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 2.
0: തൊഴിൽ ദർശനം.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട HOD ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: സമയം 7 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു
3: നമസ്തേ അനന്തപുരി. നമസ്തേ.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സോമൻ.
1: ഭാഷയിൽ നാമത്തിനാണോ ക്രിയയ്ക്കാണോ പ്രാധാന്യം? സംശയമില്ല, ക്രിയയ്ക്കാണ്. കർ എന്ന ശബ്ദത്തിന് ചെയ്യുക എന്നാണ് അർത്ഥം. ചെയ്യലാണ് അഥവാ പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ എല്ലാത്തിനും ഉത്തരം നൽകുന്നു എന്നൊരു ചൊല്ലുണ്ട്. ക്രിയ കേവലം ഉത്തരം എന്നാണ് പഴയൊരു മൊഴി. മനുഷ്യൻ ഒരു ഉൽപാദന ജീവിയായതുകൊണ്ട് മനുഷ്യലോകമെന്നത് അവന്റെ കൈക്രിയകളാണ്. ഭാഷയിലും നാമങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ക്രിയാപദങ്ങളാണ്. കേരളവാണിനിയമെന്ന മലയാള വ്യാകരണ ഗ്രന്ഥത്തിൽ AR രാജരാജവർമ്മ ഇങ്ങനെ പറയുന്നു: കൃതിശബ്ദങ്ങൾ താനേറും നാമം പിന്നഥ ഭേദകം രണ്ട് മൂന്ന് നിവാദങ്ങൾ ശേഷം ദ്യോതകം അവ്യയം. അതായത് ഭാഷയിൽ എണ്ണത്തിൽ കൂടുതൽ ക്രിയകളാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലോകഭാഷകളിലും ഇതുതന്നെയാണ് സ്ഥിതി. എന്താണ് അതിന് കാരണം? ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്യമാണ്. നാമങ്ങൾ ഉപയോഗിക്കാതെയും നമുക്ക് വാക്യാർത്ഥങ്ങൾ ഉണ്ടാക്കാം ക്രിയ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, അവിടെ പോയോ? പോയി. എങ്ങനെ പോയി? നടന്ന്. ക്ഷീണിച്ചില്ലല്ലോ? ഇല്ല. ഈ ഉദാഹരണങ്ങൾ നോക്കുക, ഇവിടെ നാമങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിയ മാത്രം ഉപയോഗിച്ച് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയുന്നു. ക്രിയ ഉണ്ടെങ്കിൽ നാമവും വാക്യവും ജനിക്കുന്നു എന്നാണ് ഇതിന്റെ സാരം. എങ്ങനെയാണ് ക്രിയ വാക്യത്തെ ജനിപ്പിക്കുന്നത്? ക്രിയയോടുള്ള ചോദ്യത്തിൽ നിന്നാണ് വാക്യം ജനിക്കുന്നത്. ഉദാഹരണത്തിന്, നയിച്ചു എന്ന ക്രിയ എടുക്കാം. നമുക്ക് ക്രിയയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആര് നയിച്ചു? നമുക്കതിന് ഉത്തരം കിട്ടുന്നു, ഗാന്ധിജി നയിച്ചു. വീണ്ടും ചോദ്യം, ആരെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ നയിച്ചു. എവിടേക്ക് നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഗാന്ധിജി എങ്ങനെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആരോടൊപ്പം നയിച്ചു? ഗാന്ധിജി നെഹ്റുവിനോടും പട്ടേലിനോടും ഒപ്പം അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. എന്ന് നയിച്ചു? അപ്പൊ ഇങ്ങനെ നമ്മൾ നയിച്ചു എന്ന ക്രിയയോട് തന്നെ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതിൽ ഗാന്ധിജി, ഇന്ത്യക്കാർ, നെഹ്റു, പട്ടേൽ, അഹിംസ, സ്വാതന്ത്ര്യം തുടങ്ങിയ ശബ്ദങ്ങൾ നാമങ്ങളാണ്. നമിക്കുന്നതാണ് നാമം. അതായത് ക്രിയയെ നമിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നാമങ്ങൾ. ക്രിയ നടക്കാൻ അവ സഹായകമായി നിൽക്കുന്നു. അതുകൊണ്ട് ക്രിയയുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്ന കാരകങ്ങളായി, ക്രിയ സംഭവിക്കാൻ സഹായിക്കുന്ന ശബ്ദങ്ങളായി നാമങ്ങൾ നിൽക്കുന്നു. ക്രിയ നടത്തുന്നവൻ കർത്താവും വാക്യത്തിലെ മറ്റ് നാമങ്ങൾ കാരകങ്ങളുമാണ്. വ്യാകരണത്തിൽ വിഭക്തി ഉണ്ടാകുന്നത് ഇപ്രകാരമാണ്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പി സോമൻ.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഇനി പൊന്നുച്ചാമി എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം മോഹൻ സിത്താര.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഗ്രാമകേരളം.
5: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൾ.
4: ഗ്രാമീണ കേരളത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകളിൽ ഒന്നാണ് ഒറ്റാൽ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു ഉപകരണം. നന്നായി ഉണങ്ങിയ ബലമുള്ള മുളയോ ഈറയോ കൊണ്ട് നിർമ്മിച്ച രണ്ടറ്റവും തുറന്ന കോൺ ആകൃതിയിലുള്ളതാണ് ഒറ്റാൽ. ആഴം കുറഞ്ഞ തോടുകളിലും വയൽ ചാലുകളിലുമൊക്കെ ഒരു മഴ കിട്ടിക്കഴിയുമ്പോഴാണ് ആളുകൾ ഒറ്റാലുമായി മീൻപിടുത്തത്തിനിറങ്ങുക പതിവ്. മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ പുതുവെള്ളം കയറുന്ന വയലേലകളിലേക്കും തോടുകളിലേക്കുമെല്ലാം വരാലും മുഷിയും കുറുവയുമൊക്കെ ഒഴുകിയെത്തുക പതിവായിരുന്നു. ഈ സമയത്താണ് ഊത്തപിടുത്തത്തിൻ്റെ കാലവും. പ്രജനനത്തിനായി മീനുകൾ നടത്തുന്ന ദേശാന്തര ഗമനത്തെയാണ് ഊത്ത എന്ന് വിളിക്കുന്നത്. ആഴം കുറഞ്ഞ തോടുകളിലും മറ്റും ഒറ്റാല താഴ്ത്തിയാൽ അതിനുള്ളിൽ കുടുങ്ങുന്ന മീനുകളെ പിടിക്കാൻ കഴിയും. മിക്കവാറും രാത്രി സമയത്താണ് ഒറ്റാലുമായി ടോർച്ചിന്റെ വെളിച്ചത്തിൽ മീൻപിടുത്തം നടത്താറ് പതിവ്. ഒരർത്ഥത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് നടത്തുന്ന ഈ ഊത്തപിടുത്തം അഥവാ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ നിയമവിരുദ്ധമാണ് എന്ന് പറയാം. എന്നാൽ പണ്ടുകാലത്ത് മത്സ്യങ്ങളും ഞണ്ടും കക്കയുമൊക്കെ സമൃദ്ധമായിരുന്നതിനാൽ അന്ന് ഇതത്ര ഗൗരവമായി ആരും കണക്കാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഊത്തൽ, ഊത്തയിളക്കം, ഊത്തകയറ്റം എന്നെല്ലാം മീനുകളുടെ ഈ ജലയാത്രയ്ക്ക് വിവിധ പേരുകളുമുണ്ട്. ഇത്തരത്തിൽ പ്രജനനത്തിനായി യാത്ര നടത്തുന്ന മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നതാണ് ഊത്തപിടുത്തം. ഒരു കാലത്ത് ഇടവപ്പാതയിലെ രാത്രികാല ഊത്തപിടുത്തം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമീണ വിനോദം കൂടെയായിരുന്നു എന്ന് പറയാം. ഒറ്റാല നിർമ്മാണം സവിശേഷമായ ഒരു കലയാണ്. രണ്ട് റിങ്ങും മുള ഉണക്കി ചീകിയെടുക്കുന്ന വാരികളും ചേർത്താണ് ഒറ്റാലുണ്ടാക്കുക. ആദ്യം മുള നെടുകെ രണ്ടായി പിളർന്ന് ഇടയ്ക്കുള്ള മുട്ടുകൾ തട്ടിക്കളഞ്ഞ് ചെറിയ വാരികളായി കീറിയെടുക്കണം. വാരികളുടെ വരിപ്പുകൾ ചീകി ഒതുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് കൈ അകത്തേക്കിടുകയും മറ്റും ചെയ്യുമ്പോൾ കൈ മുറിയാനിടയുണ്ട്. ചീകി ഒതുക്കുന്നതോടൊപ്പം വാരികളുടെ ഒരറ്റം കൂർപ്പിക്കാനും മറക്കരുത്. ചെളിയിലേക്ക് ഇറക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് ഇത്. ഇന്നിപ്പോൾ വാരികൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ മെഷീൻ സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ചീകി ഒതുക്കി മയപ്പെടുത്തിയ 80 മുതൽ 90 വാരികൾ വരെ വേണം ഒരു ഒറ്റാൽ നിർമ്മിക്കാൻ. റിങ്ങിന്റെ ചുറ്റോടു ചുറ്റും 3 വാരികൾ വീതം ചേർത്ത് ബലമായി കെട്ടി ഉറപ്പിക്കും. ഒറ്റാലിന്റെ മുകൾ ഭാഗം അഥവാ പീടികയാണ് ഇത്തരത്തിൽ ആദ്യം വരിഞ്ഞു തയ്യാറാക്കുന്നത്. പീടിക പൂർത്തിയാക്കുക എന്നാണ് ഇതിനെ പറയുന്നത്. തുടർന്ന് ഒറ്റാലിന് ചുറ്റും നൈലോൺ ചരട് കൊണ്ട് അരഞ്ഞാണം പോലെ കെട്ടിയെടുക്കും. എന്നിട്ട് ചകിരി കൊണ്ട് മുകൾ ഭാഗം വൃത്താകൃതിയിൽ കട്ടിക്ക് കെട്ടിയുറപ്പിക്കും. ഒറ്റാല് പിടിക്കാനുള്ള കൈപ്പിടിയാണ് ഇത്. ഇനി ഒറ്റാല് മലർത്തി വെച്ച് വലിയ റിങ് അകത്തേക്ക് വെച്ച് അതും ചേർത്ത് വാരികളുമായി വരിഞ്ഞെടുക്കും. ഇങ്ങനെയാണ് ഒറ്റാൽ നിർമ്മിക്കുക. ഒറ്റാലിൻ്റെ മുകൾ ഭാഗത്ത് മീനെടുക്കാൻ പാകത്തിൽ ചെറിയ ദ്വാരവും താഴെ പരന്ന വായ്ഭാഗവുമാണ് ഉണ്ടായിരിക്കുക. വെള്ളത്തിൽ ചെളിയിലേക്ക് ഒറ്റാൽ ഉറപ്പിച്ച ശേഷം ഉള്ളിലകപ്പെടുന്ന മത്സ്യങ്ങളെ മുകൾ ഭാഗത്തുകൂടെ കൈയിട്ട് പിടികൂടുന്നതാണ് പതിവ് രീതി. തോട്, ചെറിയ പുഴ, വയൽ എന്നിങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ മീൻ പിടിക്കാനാണ് സാധാരണയായി ഒറ്റാൽ ഉപയോഗിച്ചു വരുന്നത്. കുട്ടനാട്, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ഒരു കാലത്ത് ഒറ്റാൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൃഷിരീതികളിലെ മാറ്റവും പുഴകളിലെയും പാടങ്ങളിലെയും മത്സ്യസമ്പത്തിന് സംഭവിച്ച കുറവും പുതിയ മത്സ്യബന്ധന രീതികളുമൊക്കെ എന്ന് ഒറ്റാലിൻ്റെ സാർവജനീനതയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഒറ്റാൽ നിർമ്മാണം സാധാരണ ജനങ്ങളുടെ ഉപജീവനത്തിനുള്ള ഒരു കൈത്തൊഴിലുമായിരുന്നു.
5: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൽ, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

0: ಸನಿ ಧನಿ ದಮ ದಮ ದಮ ಗ ಮ ಗ ಸ ಗ ಸ ಸನಿ ದಮ ಗ ಸನಿ ಧನಿ ದಮ ಗ ಸನಿ ದಮ
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിന്.
8: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
9: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
10: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-3-41-484.
11: നഗരപുരാണം. അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ B.R. അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമച്ചെറിയാൻ, K.R. ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യൻ

0: കളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടംതാണുപിള്ള, EMS ആർ ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് CP രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൌകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൌകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്തിര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 തീയതിയാണ് രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്ര ശേഷിപ്പായി ഇന്നും കാണാം. രചന വെള്ളനാട് രാമചന്ദ്രൻ, ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: FM ന്യൂസ് ഹെഡ്‌ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി തുടരും.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌൺലെറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 ലക്ഷ്യമിടുന്നത്.

ജൈവവൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവവൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഉഷസ് പദ്ധതി. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. FM News Headlines ഇനി 10 മണിക്ക് കേൾക്കാം.

0: നമസ്തേ, എന്നത് പുതിയ തുടരുകയാണ്. ജയചന്ദ്രനും സംഘവും പാടിയ ഒരു ഗാനം ഇപ്പോൾ കേൾപ്പിക്കാം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: One,

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഇപ്പോൾ ഇന്നത്തെ ചോദ്യവും അതിനുള്ള ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, വായുമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗേ എയർ ടവർ നിലവിൽ വന്നത് എവിടെയാണ്? ശരിയുത്തരം ഡൽഹി. മെക്കാനിക്കൽ ഫിൽട്രേഷനെ ആശ്രയിക്കുന്ന പരമ്പരാഗത സ്മോക്ക് ടവറുകളിൽ നിന്ന് വ്യത്യസ്തമായി ചുറ്റുമുള്ള വായുവിൽ നിന്ന് മലിനീകാരികളെ നീക്കം ചെയ്യാൻ ജീവനുള്ള ഫോട്ടോസിന്തസിസ് മൈക്രോ ആൽഗകളെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്.
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
4: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
4: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
5: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
6: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
5: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
6: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
5: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
6: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
5: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നമസ്തേ, അനന്തപുരിയിൽ ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
8: ബഹദൂർ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ നടന്മാരിലൊരാളായ ബഹദൂർ എന്ന പി കെ കുഞ്ഞാലു 1930 കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം ആകാശവാണി നാടകങ്ങളിലും ശബ്ദം നൽകിയിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാഭ്യാസം തുടരാൻ സാധിക്കാതിരുന്ന ബഹദൂറിന് തെക്കുറിശ്ശി സുകുമാരൻ നായരുമായുള്ള സൗഹൃദമാണ്

0: സിനിമയിലേക്കുള്ള വഴി തുറന്നത്. കുഞ്ഞാലു എന്ന പേര് ബഹദൂർ എന്ന് മാറ്റിയതും തിക്കുറിശിയായിരുന്നു. 1984 പുറത്തിറങ്ങിയ അവകാശി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 1957 പുറത്തിറങ്ങിയ പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് നായര് പിടിച്ച പുലിവാല്, കണ്ടം വെച്ച കോട്ട്, ജ്ഞാനസുന്ദരി, പുതിയ ആകാശം പുതിയ ഭൂമി, കുട്ടിക്കുപ്പായം, യക്ഷി, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ, വിസ, ഒരു CBI ഡയറിക്കുറിപ്പ് തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. ലോഹിതദ സംവിധാനം ചെയ്ത ജോക്കറാണ് അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. മികച്ച ഹാസ്യതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം 1972 അദ്ദേഹത്തിന് ലഭിച്ചു. 1973 മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടി. 1976 ആലിംഗനം, തുലാവർഷം എന്നീ ചിത്രങ്ങളിലൂടെ വീണ്ടും മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വ്യത്യസ്തമായ ശരീരഭാഷയും മുഖഭാവങ്ങളും കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരിയുടെ മായാത്ത മുദ്ര പതിപ്പിച്ച ബഹദൂർ 2000 May 22 നമ്മെ വിട്ടുപിരിഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ബഹദൂറിന്റെ ശബ്ദം.
1: കാലം സാക്ഷി.
2: ഞാൻ 1953 ട്രിവാൻഡ്രത്ത് വരുന്നത്. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ്. കല്യാണം കഴിഞ്ഞ് പാർട്ടിക്കാരെല്ലാം തിരിച്ചുപോയി, ഞാൻ ഇവിടെ തന്നെ തങ്ങി. അന്ന് മെറിലാൻഡ് സ്റ്റുഡിയോ ഫുൾ സ്വിങ്ങിൽ നടക്കുന്ന കാലമാണ്. അങ്ങനെ എൻ്റെ ഒരു ബന്ധുവായ മിസ്റ്റർ PK അബ്ദുള്ള അന്ന് ഇവിടുത്തെ കലക്ടറാണ്. അദ്ദേഹം വഴി മിസ്റ്റർ P സുബ്രഹ്മണ്യത്തെ കാണുകയും അദ്ദേഹമാണ് എനിക്ക് ആദ്യമായി സിനിമയിൽ ഒരു ചാൻസ് തന്നത്. സിനിമയിൽ വന്നപ്പോൾ മിസ്റ്റർ തിക്കുറിശി അദ്ദേഹമാണ് എൻ്റെ ഈ പേര് മാറ്റിയത്. കുഞ്ഞാലു എന്നുള്ള പേര് ബഹദൂർ എന്നാക്കി. 100-150 രൂപ വെച്ച് ഒരു പടത്തിന് കിട്ടുമായിരുന്നു. ബാറ്ററിയില്ല, ചെലവ് അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ നടന്നുകൊണ്ടിരുന്നു. മിസ്റ്റർ സത്യൻ, അതുപോലെ മിസ്റ്റർ പ്രേം നസീർ, രണ്ട് ഹീറോസാണ് ഞാൻ വരുന്ന കാലത്തുള്ളത്. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള വ്യക്തികൾ അടൂർ ഭാസി, നെല്ലിക്കോട് ഭാസ്കരൻ, മണവാളൻ ജോസഫ്, ആലുംമൂടൻ, PJ ആന്റണി, N ഗോവിന്ദൻകുട്ടി. സിനിമയിൽ അഭിനയിക്കുന്നത് പല വീടുകളിൽ നിന്നുമുള്ള പല വ്യക്തികളാണെങ്കിലും സിനിമ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ജീവിക്കുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങുമിങ്ങും പറഞ്ഞ് മനസ്സിലാക്കും. സാമ്പത്തികമായി ബദ്ധപ്പാടും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ അങ്ങുമിങ്ങും സഹായിക്കും. ഇത്രയും പടങ്ങൾ അഭിനയിച്ചു. ആ പടങ്ങളുടെ കിട്ടിയ പണത്തിൻ്റെ കണക്ക് നോക്കിയാൽ അത്രയും സംഖ്യ എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല. അത് കാരണം ഞാൻ ആവശ്യമില്ലാതെ പല ബിസിനസ്സും ചെയ്തു. ബിസിനസ് ഞാനുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. ഭീമമായ നഷ്ടങ്ങൾ പലതും സംഭവിച്ചു. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശസ്തി കിട്ടി, പെരുമ കിട്ടി, അറിയപ്പെടുന്ന ഒരു നടനായി. സാമ്പത്തികമായി കഷ്ടിപുഷ്ടി ജീവിച്ചു പോകാം എന്നല്ലാതെ ഒരു വലിയ സമ്പന്നമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ജീവിക്കുന്നത്. ഞങ്ങളിൽ പഴയ തലമുറയിൽ അമിതമായി സമ്പാദിച്ചവരാരുമില്ല, സമ്പാദിക്കാൻ സാധിക്കുമായിരുന്ന ഒരു ചുറ്റുപാടുമില്ല. ജീവിക്കാൻ കഷ്ടിപുഷ്ടി ഞെരുങ്ങി ജീവിച്ചങ്ങനെ പോയി, എന്തെങ്കിലും മിച്ചപ്പെടുത്തി എന്നല്ലാതെ. മൊത്തം പറഞ്ഞാൽ സിനിമാ ജീവിതത്തിൽ ഞാൻ 100% സംതൃപ്തനാണ്.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ബഹദൂറിന്റെ ശബ്ദം.
1: കാലം സാക്ഷി.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
8: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: ഇനി ശ്രീരാഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഇപ്പോൾ നമുക്ക് ചുറ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ കെ ജി ടി എ പ്രീ പ്രസ് ഓപ്പറേഷൻസ്, കെ ജി ടി ഇ പ്രസ് വർക്ക്, കെ ജി ടി ഇ പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തതുല്യ യോഗ്യത പാസ്സായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ മറ്റ് വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം അതാത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 0471-247-4720. ഒരു നമ്പർ കൂടിയുണ്ട്, 0471-246-7728. ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോറം 25 മുതൽ സ്കൂൾ ഓഫീസിൽ നിന്ന് ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9497-21-8292 അല്ലെങ്കിൽ 9074-15-1397. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതി പ്രകാരം വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. പ്ലസ് ടു മുതൽ ബിടെക് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത. പരിശീലനം June 1 ആരംബിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 8078-98-00. കേരള സർവകലാശാല മാറ്റിവെച്ച നാലാം സെമസ്റ്റർ FIUGP റെഗുലർ 2024 അഡ്മിഷൻ പരീക്ഷ June 2 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
2: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
7: സെയിൽസ് ആൻഡ് സർവീസസ്,
8: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246-9719.
9: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
10: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
9: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
10: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
9: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
10: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
9: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
1: ഈ ഗാനം MG ശ്രീകുമാരും സുജാതയും പാടിയത്. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: എന്താണ് ഇനി കണ്ടിരിക്കുന്നത്? മാധവിയമ്മ രാമൻ നായരോട് ചോദിച്ചു. അയാളാകട്ടെ മേൽപോട്ടും കീഴ്പോട്ടും ഒന്നു നോക്കി, എന്നിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഒരിരിപ്പിരുന്നു. സമസ്ത വിനയും വരുത്തിവെച്ചത് താൻ തന്നെ, പക്ഷേ കൽപ്പിച്ചുകൂട്ടിയല്ല. നിരത്തുവക്കത്തും തണ്ണീർപ്പന്തലിലുമെല്ലാം എത്ര പെണ്ണുങ്ങൾ പെറുന്നു. ലഹള കഴിഞ്ഞതിനു ശേഷം അത്തരം പേരുകൾ കുറെ ജാസ്തിയായിട്ടുമുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു ചുമതലയും തനിക്കില്ല. കുഞ്ചുകുട്ടിയെ കണ്ടപ്പോൾ നിന്നതാണ് കുഴപ്പമായത്. അതെയോ, മറ്റൊരു സ്ത്രീയായിരുന്നെങ്കിൽ നിൽക്കുമോ? അത് തെറ്റാണെങ്കിൽ ആ തെറ്റിന്റെ വേരുകൾ ഭൂതകാലത്തിന്റെ ആഴത്തിലാണ് കിടക്കുന്നത്. എനിക്കവളെ ഇഷ്ടമായിരുന്നു വാസ്തവം. അതിനെന്താണിപ്പോൾ വേണ്ടത്? മാസ്റ്റർ ആരോടെന്നില്ലാതെ നിശബ്ദമായി ഒരു വെല്ലുവിളി നടത്തി. പക്ഷേ വെല്ലുവിളി കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. കുട്ടി കൈയും കാലും കുടഞ്ഞ് മുമ്പിൽ കിടന്ന് കളിക്കുന്നു.

0: മുലപ്പാല് പോലുമില്ല. ആ വായിൽ എന്തെങ്കിലും വെച്ചുകൊടുക്കണം. ഇപ്പോൾ തന്നെ 3 കുട്ടികളെ പുലർത്താനുണ്ട്. ഇനിയും കുട്ടികൾ ഉണ്ടായിക്കൂടായികയില്ല. ഈശ്വരൻ തരുമ്പോൾ കൈകാട്ടി വാങ്ങാതെ പറ്റുമോ എന്നാണ് മാധവിയമ്മ ചോദിക്കുന്നത്. നേരാണ്, ഈശ്വരൻ്റെ വഴി മുടക്കാൻ കഴിയില്ല. പക്ഷെ അവർക്കുള്ള ഭക്ഷണം മാസ്റ്റർ ഉണ്ടാക്കണം. 4ാമതൊരു കുട്ടി കൂടി ഇതാ. ഇതിനെ പോറ്റി വളർത്തേണ്ട ഭാരം താനെന്തിനേറ്റെടുക്കുന്നു? പിന്നെ ആരാണ് ഉടമസ്ഥൻ? ആ ഭാഗം മുഴുവൻ ഇരുട്ടാണ്. ഒരു മനുഷ്യക്കുട്ടിക്ക് ഉടമസ്ഥനില്ലാതെ വരുന്നത് ഏതാണ്ട് അത്ഭുതകരമായി തന്നെ മാസ്റ്റർക്ക് തോന്നി. അന്തിക്ക് കന്നുകുട്ടിയെ കാണാതായാൽ ആളുകൾ തേടിപ്പിടിക്കും. ഇത്തരം ഒരേടാകൂടത്തെപ്പറ്റി ഇതിനു മുമ്പ് രാമൻ മാസ്റ്റർക്ക് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ആരോടും ചോദിക്കാനില്ലാത്തതുകൊണ്ട് അയാൾ തന്നോടു തന്നെ ചോദിച്ചു, എവിടെ ഉടമസ്ഥൻ? നിശബ്ദം. ഉത്തരമില്ല. അവകാശപ്പെട്ടതും അവകാശമില്ലാത്തതുമായ ഒരു കഷ്ണം ഭൂമി കൈക്കലാക്കാൻ എത്ര വ്യവഹാരങ്ങൾ നടക്കുന്നു! ഒരു കൊച്ചു മനുഷ്യനെ അവകാശപ്പെടാൻ ആളില്ലേ? ഒരു തിരശീല മുമ്പിൽ നിന്ന് നീങ്ങിയതുപോലെ തോന്നി. പേരിടാൻ വയ്യാത്ത പുതിയ സത്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല. ഒരത്ഭുത രസം മാത്രം ഉള്ളിൽ തങ്ങിനിന്നു. മാസ്റ്റർ അന്ന് കഠിനമായി ചിന്തിച്ചു. പോം വഴിയില്ല. ഒടുവിൽ സന്ധ്യയ്ക്ക് പതിവ് തൊഴുത്തിലണയുന്ന പശുക്കുട്ടിയെപ്പോലെ അയാളുടെ ചിന്ത ഒരിടത്ത് ചെന്നു ചേർന്നു. എല്ലാം വിധിയാണ് കേട്ടോ, വിധി. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എന്റെ കാലിന്റെ പെരുവിരലിൽ നിന്ന് ഒരു പേൻകൂടി ഇളകുന്നുണ്ടേ, ഭാര്യ ഓർമ്മപ്പെടുത്തി. മാധവിയമ്മയുടെ സാന്നിധ്യം ഏതാണ്ട് വിസ്മരിച്ചിരുന്ന അയാൾ പെട്ടെന്ന് ഉഷാറായി. ഏ, എന്താ ചോദിച്ചത്? ഈ കുട്ടിയെ എന്താണ് ചെയ്യുക? ഉപേക്ഷിക്കാം. മാസ്റ്റർ ഒരു സ്വാമി തിരുവടികളുടെ ഭാവവിശേഷത്തോടെ പറഞ്ഞിട്ട് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവരുടെ കവിളുകളിൽ കുമ്പളപ്പൂ വിടർന്നു വരുന്നു. ആ ജ്വാലകൾ കോപത്തിൻ്റേതോ സ്നേഹത്തിൻ്റേതോ? മാസ്റ്റർ കാത്തു. മാധവിയമ്മ ഭർത്താവിനെ കണ്ണുകൊണ്ടൊരു സർവേ നടത്തിയിട്ട് പറഞ്ഞു, പൂച്ചക്കുട്ടിയെപ്പോലെ കരകടത്താൻ വയ്യ, ഇത് മനുഷ്യക്കുട്ടിയാണ്, എന്നാ വളർത്താം. അതേ നിർലോപതയോടെ മാസ്റ്റർ പോംവഴിയും ഉപദേശിച്ചു. നിങ്ങളിവിടെ പൊന്ന് കെട്ടിവെച്ചിട്ടുണ്ടോ?
1: പിന്നെ
0: ഞാനെന്തു വേണം? ഓ, എന്നെ കൊണ്ട് പറയിക്കല്ലേ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട്
1: നിർത്ത്.
0: മാസ്റ്റർക്കും കലി വന്നു. അയാളുടെ ഹൃദയം നിന്ന് മുട്ടിത്തിരിയുകയാണ്. എന്തൊരു സ്വൈരക്കേട്!
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
11: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
12: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരേ ആശയം പകരുന്ന ഗാനങ്ങളിൽ ഇന്ന് യാത്രയയപ്പിന്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ ഭാവങ്ങൾ നമുക്ക് ആസ്വദിച്ചു വരാം. ഒരു വശത്ത് സൗഹൃദത്തിന്റേതാണെങ്കിൽ മറുവശത്ത് വാത്സല്യത്തിന്റേത്. ആദ്യം നിറം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും വിദ്യാസാഗറും പാടിയ ഗാനം, രചന ഗിരീഷ് പുതുഞ്ചേരി, സംഗീതം

0: യാത്രയപ്പിന്റെ വിവിധ ഭാവങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം സമാപിക്കുകയാണ്. പരിപാടി ഇനി നാളെ ഇതേ സമയം.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: യോഗ സൗഖ്യം.
6: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹന വ്യൂഹവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
7: ആയുർവേദം എങ്ങനെയാണോ അഗ്നിയെ പ്രതിപാദിക്കുന്നത്, അതുപോലെ തന്നെയാണ് യോഗയിൽ മണിപൂരക ചക്രത്തിൽ കുടികൊള്ളുന്ന അഗ്നി എന്ന തത്വം. ദഹന വ്യൂഹത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളും ഈ ചക്രത്തിൽ ഉൾപ്പെട്ടവയാണ്. സർവ്വതിനെയും ഭജിപ്പിച്ച് ശരീരത്തിനും മനസ്സിനും അനുഭവവേദ്യമാക്കുന്നതെന്തോ അത് അഗ്നി തന്നെയാണ്. അഗ്നിയുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ദഹനവ്യൂഹം നിർവഹിക്കുന്നത്. പിത്താശയം, കരൾ എന്നിവയോടൊപ്പം അന്നനാളം മുതൽ മലദ്വാരം വരെ ആഗിരണ പ്രക്രിയയ്ക്ക് സന്നദ്ധമാണ്. എന്നാൽ ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ ഉപയോഗം കാരണവും ദഹനരസങ്ങളുടെ ഉൽപാദനത്തിന് വരുന്ന പാകപ്പിഴകൾ കാരണവും അന്നം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാതെ മലമായി പുറന്തള്ളും. ഇവയിലൂടെ അമിതവണ്ണം, മെലിച്ചിൽ എന്നിവ ഉണ്ടാകാം. രണ്ടിലും പോഷകം ശരിയായ രീതിയിൽ ശരീരത്തിൽ എത്തിച്ചു

0: ചേരുന്നില്ല. ഇത് ആരോഗ്യക്കുറവിലേക്ക് ക്രമേണ എത്തിപ്പെടുന്നു. നിരന്തരം ചെയ്യുന്ന ആസനമുറകളാൽ ദഹനവ്യൂഹത്തിന് പുറമെ ഒരു മസാജ് അനുഭവപ്പെടുകയും രക്തചംക്രമണം കൂടുകയും ചെയ്യുന്നു. ദഹനരസങ്ങൾ ഇതുമൂലം പ്രവർത്തനോന്മുഖമാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആഗിരണം സുഗമമാകുന്നു. അസിഡിറ്റി, വയറുവീർപ്പ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുന്നു. വിശപ്പില്ലായ്മയും പരിഹരിക്കപ്പെടുന്നു. അവയവങ്ങളായ ലിവർ, പാൻക്രിയാസ് എന്നിവ ഊർജ്ജസ്വലമാകുന്നതോടുകൂടി ശരീരത്തിലെ മലിനാംശം നീങ്ങി ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയും ത്വരിതപ്പെടുത്തുന്നു. പവനമുക്താസനം, ഉത്താനാസനം, വജ്രാസനം, ഭുജംഗാസനം ഇവയിലൂടെ ശരീരത്തിന്റെ പെരിസ്റ്റാൾസിസ് പ്രക്രിയ ത്വരിതമാകുകയും ദഹനം വേണ്ട വിധത്തിൽ നടക്കുകയും ചെയ്യുന്നു. മനസ്സറിഞ്ഞ് മിതമായ രീതിയിൽ ആഹാരം ശീലമാക്കുന്നതുകൊണ്ട് തന്നെ ദഹനവ്യൂഹത്തിന് സന്തുലനാവസ്ഥ ഉണ്ടാകുകയും ഗട്ട് ബ്രെയിൻ ആക്സസ് ശരിയായ ക്രമത്തിൽ ആകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്വസന വ്യായാമം ആയ പ്രാണായാമം നിരന്തരം ചെയ്യുന്നവരിൽ വാഗസ് നെർവിന്റെ സുഗമമായ പ്രവർത്തനം നടക്കുകയും തൽഫലമായി ഹാർട്ട് റേറ്റ്, BP എന്നിവ സാധാരണ നിലയിലായി തുടരുകയും ചെയ്യുന്നു. ഉജ്ജായി, ഭ്രാമരി, നാഡീശോധന എന്നിവയിലൂടെ ശരീരനാഡീവ്യൂഹങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നു. യോഗയിലെ ശോധനക്രിയകളായ വമനദൌതി, മൂലശോധനം എന്നിവ കൊണ്ട് ദഹനനാളത്തെ പരിശുദ്ധീകരിക്കുകയും തന്നിമിത്തം മാലിന്യമെല്ലാം അകറ്റി പുതിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നു. യോഗയിലെ തത്വം തന്നെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണ രീതിയാണ്. മനസ്സിനിഷ്ടമുള്ളത് വയറു നിറയെ കഴിക്കരുത് എന്ന ആശയം സാത്വിക ആഹാരം ശീലിക്കുന്നവന് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളിൽ യോഗനിദ്ര, ധ്യാനം എന്നിവയും അവസ്ഥാനുസരണം നൽകാവുന്നതാണ്.
1: യോഗയും ദഹനവ്യൂഹവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനു മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
5: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: ഇനി സുജാത പാടിയ ഗാനം, ചിത്രം ദയ, രചന ONV, സംഗീതം വിശാൽ ഭരദ്വാജ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ഇന്ന് നമസ്തേ അനന്തപുരിയിൽ ഒരു ഗാനം കൂടി. ഇത് യേശുദാസും ലതികയും സംഘവും പാടിയത്. ചിത്രം ആർദ്രം. ഗാനം എഴുതിയത് ജോർജ് തോമസ്, സംഗീതം ആർ സോമശേഖരൻ.
8: ഇക്കരയെത്തിയ മാരന്റെ മേടയ്ക്ക് മേൽക്കുരമേയാൻ തിരിനിരത്തടി രത്തമ്മേ.

എന്നത്തെ നമസ്തേ അനന്തപുരി സമാപിക്കുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ദീപ.

സമയം 9 മണി. 101.9 ആകാശവാണിയുടെ അനന്തപുരി FM-ൽ ഇപ്പോൾ കേൾപ്പിക്കുന്നു ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്. 101.9 ആകാശവാണി ആനന്ദപുരി FM. സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 10 മണിവരെ കേൾക്കാം ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 2010 ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം നന്ദനം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും രാധിക തിലക്കും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: ഗാനഭാരത്തിൽ അടുത്ത ഗാനം ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം കണ്ണിനും കണ്ണാടിക്കും.

0: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഈ ഗാനം ഹരിഹരനും മഞ്ജു മേനോനും പാടിയത്, ചിത്രം കൊട്ടേഷൻ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: They say the view from the top changes everything, but for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
3: പോയി എന്റെ പ്രൈസ് മണി.
4: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
2: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
5: എവിടെ?
2: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
5: നോ ബ്രോക്കറേജ്,
2: നോ ഹിഡൻ ഫീസ്.
5: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
2: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
7: ഗായത്രി പാടിയ ഗാനമാണിത്. ചിത്രം ഫ്ലാഷ്, രചന റഫിക് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഇന്നത്തെ ഗാനോപഹാരം സമാപിച്ചു. 101.9 ആകാശവാണി അനന്തപുരി FM, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. അല്പസമയത്തിനകം സ്പീക്കറെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിയുന്ന നിമിഷം അതിപ്രധാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്ന് വോട്ടെടുപ്പിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രമല്ലെന്നും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ഏതെങ്കിലും നാഗരികതയുമായോ വംശീയ വിഭാഗവുമായോ മതദേശീയതയുമായോ ബന്ധപ്പെടുത്തരുതെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന 5-ാമത് ഭീകരതാ വിരുദ്ധ ഇന്ത്യ ഈജിപ്ത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. കഴിഞ്ഞ വർഷമുണ്ടായ പെഹൽഗാം ചെങ്കോട്ട ഭീകരാക്രമണങ്ങളെ യോഗം അപലപിച്ചു. ഡിജിറ്റൽ ഭൌതിക രീതികളിലൂടെ ഭിന്നശേഷിക്കാർക്കടക്കം ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനമുറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ധനകാര്യമന്ത്രാലയം. 2026 ആഗോള തുല്യതാ അവബോധ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രസ്താവനയിലാണ് വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. കോംട്രസ്റ്റ് മാവൂർ ഗ്രാസിം പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ BJP ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയ മൈതാനത്ത് സമാപിച്ച 13-ാമത് ദേശീയ ജൂനിയർ കോർഫ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. സബ്ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ജില്ല 2-ാം സ്ഥാനവും നേടി.

യാത്രകൾ എപ്പോഴും വിനോദത്തിനു വേണ്ടി മാത്രമല്ല, വിജ്ഞാനം തേടാനും ആവാം. കഴിഞ്ഞ കാലത്തിന്റെ അവശേഷിപ്പുകൾ തേടി, അറിവിന്റെ മുത്തുകൾ ശേഖരിച്ച്, മനസ്സിന്റെ മണിച്ചപ്പിൽ ഓർമ്മകളായി അവ നിറയ്ക്കാൻ നമുക്ക് വ്യത്യസ്തമായ ഒരു യാത്ര പോയാലോ? ഇന്ന് സഞ്ചാരി ടീം എത്തിയിരിക്കുന്നത് ഒരു മ്യൂസിയത്തിലാണ്. മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്ന്, താളിയോല രേഖാ മ്യൂസിയം. അതെ, പാം ലീഫ് മാനുസ്ക്രിപ്റ്റ്സ് മ്യൂസിയം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടയ്ക്കകം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെയും ഒരേ ഒരു താളിയോല മ്യൂസിയവും ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല മ്യൂസിയവുമാണ്.

0: ചരിത്രം ഉണർന്നിരിക്കുന്ന ഈ മ്യൂസിയത്തിന് പറയാൻ കഥകൾ ഏറെയുണ്ടാവും. നമുക്ക് ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം.
1: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുള്ള താളിയോല രേഖാ മ്യൂസിയത്തിലാണ്. നമ്മൾക്ക് ഈ താളിയോല രേഖാ മ്യൂസിയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ നമ്മളോടൊപ്പം
2: എന്റെ പേര് ബീന, ഞാൻ ഇവിടുത്തെ ആർക്കിവിസ്റ്റ് ആണ്.
1: നമ്മളിവിടെ വരുമ്പോ തന്നെ അറിയാം പല ഗാലറീസ് ആയിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓരോ ഗാലറിയെ പറ്റി വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം.
2: ആദ്യം നമുക്ക് കെട്ടിടത്തെ പറ്റി ഒന്ന് പറയാം. ഏകദേശം ഒരു 400 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത്. ഇതെന്ന് പറഞ്ഞ ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ തിരുവിതാംകൂറിന്റെ സൈന്യമായിരുന്നു നായർ പടയാളികളുടെ താവളമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറ്റവാളികളെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കുകയായിരുന്നു. താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബന്ദേഖാനയായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ രേഖകൾ, ഹജൂർ വെർണാക്കുലർ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു അവിടെ, അതെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ഇത് രേഖാലയമായി മാറുകയും ചെയ്തു.
1: ഏത് വർഷമാണ് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം പോലെ ആക്കി മാറ്റി?
2: 2022 ഡിസംബർ 22 ഇത് ഇനോഗ്രേറ്റ് ചെയ്തു.

0: 8 ഗാലറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയിലും എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം.
1: ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇത് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് ഈ എഴുത്തുകൾ ഉണ്ടായത്, അതിന്റെ ചരിത്രങ്ങളാണ് ഈ പറയുന്നത്. ലിപികളുടെ മാതാവായ ബ്രാഹ്മിയെ പറ്റി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബ്രാഹ്മിയിൽ നിന്നും എങ്ങനെ മലയാളം ഇവോൾവ് ആയി, അങ്ങനെയെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പഴയകാല എഴുത്തുകളാണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, പിന്നെ മലയാൺമ അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് താളിയോലകളെ പറ്റി പറയുകയാണെങ്കിൽ, കടലാസുകൾ ഇല്ലാതിരിക്കുമ്പോൾ താളിയോലകൾ വെച്ചായിരുന്നു ഓരോ ഉത്തരവുകൾ കൊടുക്കണമല്ലോ, അതിന് എല്ലാം കൊടുത്തിരുന്നത് താളിയോലകൾ വെച്ചായിരുന്നു. അപ്പൊ ഈ താളിയോലകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ കുടപ്പനയിൽ നിന്നാണ് കൂടുതലും. ചുരുണ എന്ന് പറഞ്ഞാല് താളിയോലകളെല്ലാം കൂടെ ഒരു കെട്ടായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ കെട്ടെന്ന് പറഞ്ഞ അതിന്റെ ഫയലുകൾ പോലെ അറ്റത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ഓരോന്നിന്റെയും എന്നിട്ട് ഒരു നാട കയറ്റിയാണ് ഒരുമിച്ച് കെട്ടിവെക്കും. ഇപ്പൊ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാല് ഒരു കെട്ട് പാം ലീഫാണ്, അതിനെയാണ് നമ്മൾ ചുരുണ എന്ന് പറയുന്നത്. ഈ ചുരുണകൾ തന്നെ തീട്ടൂരങ്ങളാണ്. തീട്ടൂരങ്ങൾ എന്ന് പറഞ്ഞാല് കൊച്ചി രാജാവിന്റെ ഉത്തരവുകളാണ്. നീട്ടെന്ന് പറഞ്ഞാല് തിരുവിതാംകൂർ രാജാവിന്റെ ഉത്തരവുകളാണ്. പിന്നീട് ഈ കാണുന്നതെല്ലാം അതിന്റെ കേസസ് ആണ്. ഈ കേസസിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഒരിടത്ത് നിന്നും വേറൊരിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. താളിയോലകള് ശരിക്കും നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൊടിഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ ലെമൺ ഗ്രാസ് ഓയിലും കാർബണും കൂടി ഇടും. ഈ കാർബണിലാണ് ഓരോ എഴുത്തുകളും പൊങ്ങി വരും, നല്ലോണം ക്ലാരിറ്റി കിട്ടും.
0: ഈ മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രഷർ തന്നെയാണ്. കാരണം നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ ഭാവി തലമുറയ്ക്കും നമുക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു താളിയോലകളുടെ ശേഖരം, ഇത് സംരക്ഷിക്കുന്നത് തന്നെ വലിയൊരു ഉത്തരവാദിത്വമല്ലേ? അപ്പൊ അതെങ്ങനെയാണ്?
1: നന്നായി ഇവിടെ നോക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു കൺസർവേഷൻ വിങ് തന്നെ നമുക്കുണ്ട്. പിന്നെ ഈ ഓരോ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നിൽക്കുന്ന ഓരോ വീഡിയോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
2: ഈ ഗാലറിയെ പറ്റി
1: വിശദമായിട്ട് ഓരോന്നിനെ പറ്റിയും പറയുന്നു. ഇതിനകത്ത് താളിയോലയെ പറ്റി പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ മ്യൂസിയത്തെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ ഒരു എവല്യൂഷനെ പറ്റിയാണ് ആ കാണുന്ന വീഡിയോ പറയുന്നത്. അപ്പൊ എല്ലാ ഗാലറിയിലും ഒരു 4 മിനിറ്റ് നീണ്ട വീഡിയോസും പറയുന്നുണ്ട്. പിന്നെ അവിടെ ബ്രാഹ്മിയുടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് സത്യമേവ ജയതേ എന്ന് ബ്രാഹ്മിയിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് കുട്ടികളൊക്കെ വരും, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഈ ബ്രാഹ്മി കാണുമ്പോഴേ. അവർക്ക് പുതിയൊരു ഇതല്ലേ.
0: ഇവിടെ പനയോലകളുടെ വിവിധ തരത്തിനെ പറ്റിയും കാണാമല്ലോ, അപ്പൊ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
1: കരിമ്പന, കുടപ്പന, താളിപ്പന, ഇതിങ്ങനെ 3 ടൈപ്പ് പനകളുണ്ട്. അപ്പൊ ഈ കരിമ്പനയെ പറയുന്നത് വരണ്ട കാലാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്, കട്ടിയുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. കുടപ്പന എന്ന് പറഞ്ഞാൽ നനവുള്ള ഇടങ്ങളിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. ഇളം നിറത്തിലുള്ളതും മൃദുവായിട്ടുള്ളതും വഴക്കമുള്ളതുമാണ്. പിന്നെ താളിപ്പന എന്ന് പറഞ്ഞാല് ഓലയ്ക്കൊരു ചെറിയ തവിട് നിറമുള്ളത്, പക്ഷെ അതിനിച്ചിരി കട്ടി ഉള്ളതാണ്, കാരണം വഴക്കം കുറവാണ്. അതുപോലെ വേറൊരു കുഴപ്പമുള്ളത് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലായി ഇതിന്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടയ്ക്ക് താളിപ്പന എടുക്കുന്നതായിട്ട് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്.
0: നമ്മളിവിടെ എഴുത്തിന്റെ ചരിത്രം എന്ന ഈ ആദ്യത്തെ ഗാലറിയില് കേരളത്തിലെ പ്രാചീന കാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപികളെ കുറിച്ചും അവയുടെ ആവിർഭാവം, പരിണാമങ്ങൾ, എഴുത്തുപകരണങ്ങൾ, ചുരുണകൾ, അതുപോലെ മറയൂർ ഗുഹാചിത്രങ്ങളെക്കുറിച്ചും കൊത്തുപണികളെക്കുറിച്ചും ഹാരപ്പയിൽ ഉപയോഗിച്ചിരുന്ന മുദ്രകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ 1-ാമത്തെ ഗാലറിയിൽ നിന്ന് സന്ദർശകർക്ക് മനസ്സിലാക്കാൻ പറ്റും.

0: ഒന്നാമത്തെ ഗാലറിയിൽ നിന്ന് നമ്മളിപ്പോ രണ്ടാമത്തെ ഗാലറിയിലെത്തി. ഈ ഗാലറിയുടെ പേര് മണ്ണും മനുഷ്യനും. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വസ്തുക്കളുടെ പ്രമാണങ്ങൾ, ഒഴിവുകൾ, വായ്പാ രേഖകൾ, ഉടമസ്ഥാവകാശ രേഖകൾ, വിവിധ ഇനം നികുതികൾ, അറ്റകുറ്റപ്പണികളുടെ ചെലവുകൾ എല്ലാം താളിയോല ഗ്രന്ഥങ്ങളാക്കി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ നികുതിയെക്കുറിച്ചും അതുപോലെ തന്നെ വസ്തുക്കളുടെ പ്രമാണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളവർക്ക് ഈ ഗാലറി ഒരുപാട് ഇഷ്ടപ്പെടും.
1: പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിക്കായിട്ട് മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ആവശ്യങ്ങൾ അധികം ആയപ്പോൾ പാട്ടം കൊടുക്കാനും മറുപാട്ടത്തിനും കടം വായ്പ, ഓലക്കരണം ഇങ്ങനെ പല രേഖകളും ഉണ്ടായി. മനുഷ്യന്റെ ആവശ്യം അനുസരിച്ച് വന്നതാണ് ഈ മണ്ണ് മനുഷ്യനും എന്നുള്ള ഗാലറിയിൽ തന്നെ ഉള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ പറ്റി പറയുന്നുണ്ട്. കാരണം നെല്ലിയ ി മലയിലെ പാലം പണിതത്, കിള്ളിയാറ്റിൽ കല്ലണ പുനർനിർമ്മാണം, തിരുവിതാംകൂർ പട്ടുനൂൽ കൃഷി, നെല്ലിയാമ്പതിയിലെ കാപ്പി കൃഷി, ഇങ്ങനെയുള്ള രേഖകളെല്ലാം ഈ ഗാലറിയിൽ നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് സതിയെപ്പറ്റിയൊരു രേഖയുണ്ട്. സതിയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 1829 സതി നിർത്തലാക്കി രാജാറാം മോഹൻ റോയ്. അതിന് മുമ്പ് തന്നെ 1818 തിരുവിതാംകൂറിൽ ഒരു സീതമ്മ, വീരപ്പൻ മരിച്ചപ്പോൾ സീതമ്മയ്ക്ക് പിന്നെ സതി അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഹുജൂർകച്ചേരിയുടെ മുന്നിൽ പോയി റിക്വസ്റ്റ് ചെയ്യുന്നതും അവര് സമ്മതിക്കാതിരുന്നതും അതൊക്കെ ഓൾറെഡി നിർത്തലാക്കി എന്ന തരത്തില്. അപ്പൊ തിരുവിതാംകൂറിൽ അതിന് മുമ്പ് തന്നെ അത് ചെറുതായിട്ട് നിന്നു തുടങ്ങി എന്നുള്ളതിന് തെളിവാണ് അത് കാണിക്കുന്നത്. ആ രേഖയും ഇവിടെ കാണാൻ പറ്റും.
0: ഓരോ ഡോക്യുമെന്റ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതുണ്ടല്ലേ. ഇപ്പൊ ലോണിന്റെ കടം വായ്പ ഉള്ള ഓല ആധാരം,
1: ഇത് ഒറിജിനൽ റെക്കോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. അതിനകത്ത് കാര്യമായി പറയുന്നുണ്ട് ഏത് ഭാഷയാണെന്ന് പറയുന്നുണ്ട്, വർഷം കാണിക്കുന്നുണ്ട്. വായിക്കാനായിട്ട് ലെൻസ് വെച്ചിട്ട് നമുക്ക് വായിക്കാനായിട്ട് നോക്കാം. നോക്കാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വായിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വട്ടെഴുത്തും കോലെഴുത്തും എല്ലാം വരുന്നുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വരുന്ന ആൾക്കാർക്കൊക്കെ വളരെ കൺവീനിയന്റ് ആയ തരത്തിൽ തന്നെയാണ് ഇത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്.
0: പുരാതനമായ രേഖകളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ കുട്ടികൾക്കൊക്കെ കൗതുകമുണ്ടായിരിക്കും.
1: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപാട് പേര് വരാറുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് കാണാൻ ഒരു വിഭാഗം വരാറുണ്ട്. അവർക്ക് ഭയങ്കര അത് കാണാൻ ഇഷ്ടമാണ്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് വരാറുണ്ട്. അവർക്ക് അതെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്.
0: ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും പട്ടയ ഓലയുണ്ട്, അതുപോലെ അട്ടിപ്പേർ എന്ന് പറയുന്ന
1: ആ വാക്കുകളൊക്കെ പഴയ വാക്കുകളാണ്. കണ്ട അട്ടിപ്പേർ, ജന്മിയുടെ അവകാശം കച്ചവടത്തിലൂടെ ഒഴിയുന്ന രീതിയാണ്. ജന്മിയുടെ അടുത്ത ബന്ധു, അനന്തരാവകാശി, കരാർ എഴുതുന്ന ആൾ, ഗ്രാമത്തലവൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അട്ടിപ്പേർ നൽകിയിരുന്നത്.
0: വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ.
1: മുളക് മടിശീല എന്ന് പറഞ്ഞാല് ട്രഷറിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് ആണ്. ഇതൊക്കെ അങ്ങോട്ട് പോകും തോറും അതിന്റെ താഴെ ഓരോന്നിലും എഴുതിയിട്ടുണ്ട്. അതെ, ഒഴുകെന്ന് പറയുന്ന വസ്തു അതിന്റെ അതിർത്തിയും എല്ലാം കാണിക്കുന്ന ഒരു ഇതാണ് ഒഴുകെന്ന് പറയുന്നത്. ഒഴുക് രേഖ അതാണ്
0: അറക്കൽ ഭൂമി രേഖ എന്ന് പറഞ്ഞിട്ടല്ലേ.
1: അറക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്നു ഈ അറക്കൽ. ആ അറക്കലിലെ ഭൂമിയെ പറ്റിയുള്ള രേഖകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അതിനൊക്കെ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കുറെ കാര്യങ്ങള് അന്നൊരു ചെറിയ ഫോമിൽ അന്ന് ചെയ്തിട്ടുണ്ട്. കുറെ കാണുമ്പോൾ അങ്ങോട്ടും അങ്ങോട്ടേക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വരുന്ന വഴിയിൽ കണ്ട ഈ ഇതാണ് ക്ഷേത്രം, ശ്രീ മാടൻ തമ്പുരാൻ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല് എപ്പോഴും ഇവിടെ കാണാറുള്ളത് ഓരോ ജയിലിനോട് ചേർന്നും ഒരു ചെറിയ ഒരു ക്ഷേത്രം ഉണ്ടാവാറ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പൊ പൂജപ്പുര തന്നെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അതേപോലെ ഇവിടെ മാടൻ തമ്പുരാൻ ക്ഷേത്രം, പണ്ടത്തെ കാലത്ത് ഈ തൂക്കിക്കൊല ഉള്ള എല്ലായിടത്തും ഇങ്ങനെ ഒരു മാടൻ തമ്പുരാൻ ക്ഷേത്രങ്ങൾ കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അന്നത്തെ ഓരോ വിശ്വാസങ്ങളാണ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
7: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
10: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
9: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
10: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
9: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
10: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
11: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
12: നിങ്ങൾ ഇതുവരെ

0: അല്ലേ? ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: സഞ്ചാരി, തുടർന്ന് കേൾക്കാം.
3: രണ്ടാമത്തെ ഗാലറി കഴിഞ്ഞു, മണ്ണും മനുഷ്യനും. അത് കഴിഞ്ഞ് നമ്മൾ മനോഹരമായ ഒരു ക്ഷേത്രം കണ്ടു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ്, അത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം, അല്ലേ?
4: ശരിക്കും അത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്.
3: ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഗാലറിയിലേക്കാണ്. ആ ഗാലറിയുടെ പേരാണ് ഭരണ സംവിധാനം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവുകൾ, ആയുധങ്ങളും വെടിക്കോപ്പുകളും വാങ്ങിയ രേഖകൾ, നിയമഭരണ നടപടിക്രമങ്ങൾ, ഹജൂർ കച്ചേരി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി തന്നെ ചോദിക്കാം.
4: അതിനകത്ത് പറയുന്നുണ്ട് അതിപുരാതന കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ അപൂർണമാണ്. കേരളത്തിൽ ഒന്നാം ചേര സാമ്രാജ്യത്തിന് ശേഷം പെരുമാൾ കാലഘട്ടം 12th century വരെ തുടർന്നതായി ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അതിനുശേഷം കേരളം 4 സ്വതന്ത്ര സ്വരൂപങ്ങളായി രൂപപ്പെട്ടു. തൃപ്പാപ്പൂർ അഥവാ വേണാട്, പെരുമ്പടപ്പ് കൊച്ചി, നെടിയിരുപ്പ് കോഴിക്കോട്, കോലം കണ്ണൂർ. ഭരണ സൗകര്യത്തിനായി സ്വരൂപങ്ങളെ ഊര്, നാട്, ദേശം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. പിന്നെ നമുക്ക് ഈ ഗാലറിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഉന്നത പദവി വഹിച്ചിരുന്നവരുടെ നിയമന ഉത്തരവുകളുണ്ട്. ക്രമസമാധാന പാലനത്തിനായിട്ടും രാജ്യരക്ഷയ്ക്കൊക്കെ ആയുധങ്ങൾ വാങ്ങിച്ചത്,
5: ആയുധങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ?
4: അതിന്റെ ആ ഓരോ രേഖകളും ഇനിയിപ്പോ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം. പിന്നീട് ടൗൺ പോലീസ് നിയമനം, പിന്നെ ഈ സേനയ്ക്ക് വേണ്ടി ഇപ്പം വാങ്ങിക്കുന്ന പോലെ തന്നെ യൂണിഫോം വാങ്ങുന്നത്, പിന്നെ കുറ്റവും ശിക്ഷയും ഒക്കെ ഓരോരുത്തർക്കും ശിക്ഷകൾ കൊടുത്തത്, പിന്നെ ശിക്ഷാ നിയമം, ജയിൽ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് കുറെ രേഖകൾ അങ്ങോട്ട് പോകുമ്പോഴും കാണാം നമുക്ക്. ഉടുത്തപ്പിടുത്തം എന്ന് പറയുന്ന യൂണിഫോമേ ആയിട്ടുള്ള തുകയാണ്.
3: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പേരാണല്ലോ, ഉടുത്തപ്പിടുത്തം അല്ലേ?
4: അതാണ് പറയുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. തൂക്കിലേറ്റിയവരുടെ ആഗ്രഹ നിവൃത്തി, അതെനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉള്ളതായിരിക്കാം. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരാളെ തൂക്കിലേറ്റാൻ പോവാണല്ലോ, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം നമ്മൾ ചോദിക്കും, എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലിക്ക് ഒരു വസ്തു വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അന്ന് കൊടുത്തത് 4 rupees കൊടുത്ത് ഒരു വസ്തു വാങ്ങി കൊടുത്തതായിട്ടാണ് അതെ, അപേക്ഷയായിട്ടുള്ള വസ്തു വാങ്ങിച്ചു കൊടുക്കുന്നതിന് 4 rupees കൊടുക്കണമെന്ന് ഉത്തരവായി.
5: ഈ തൂക്കിലേറ്റാൻ പോകുന്ന ആളുടെ ആഗ്രഹമായിരുന്നു അതല്ലേ?
4: അതാണ് ലാസ്റ്റ് വിഷ്, അത് നടപ്പിലാക്കി 1813 അതിന്റെ ലിപി തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. ഹജൂർ കച്ചേരിയുടെ ആവശ്യത്തിനായി 200,000 പനയോല വരുത്തി എന്നുള്ള ഒരു രേഖയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അന്ന് സെക്രട്ടേറിയറ്റിന്റെ ആവശ്യത്തിന് 200,000 പനയോലകള് കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് കരീപ്രയിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. കരീപ്ര തോട്ടത്തിൽ നിന്നും 200,000 പനയോല വെട്ടി ഉണക്കി കൊടുത്തയക്കണമെന്ന് കൊട്ടാരക്കര കാര്യക്കാർക്ക് നിർദ്ദേശം നൽകുന്ന ഒരു രേഖയാണ്. ശരിക്കും ഈ രേഖയുടെ സ്ക്രിപ്റ്റ് തമിഴാണ്, ലാംഗ്വേജ് മലയാളമാണ്. അതിന്റെ ഒറിജിനൽ റെക്കോർഡാണ് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് കണ്ടു, ഇവിടെ ഓഫീസിൽ വൈകി വന്നവർക്ക് പിഴ. അന്ന് പഞ്ചിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ കൃത്യ വിലോപം കാണിക്കുന്ന ഉദ്യോഗസ്ഥര് 11 ഓഫീസിൽ എത്താത്തവരെ ഹജൂർ ഖജനാവൽ രായസം ജമാബന്ദി വകുപ്പുകളില് ചിങ്ങം 30 11 കച്ചേരിയിൽ വരാത്തവർക്ക് പിഴ അടയ്ക്കേണ്ടി വന്നു. അവരുടെ സാലറിയെ ബേസ് ചെയ്താണെന്ന് കൊടുത്തു. 5 rupees ശമ്പളം വാങ്ങുന്നവരിൽ നിന്നും 4 rupees, മറ്റുള്ളവരുടെ ശമ്പളത്തിൽ നിന്നും 1 rupees പ്രായച്ചിത്തം പിടിച്ച് മുതൽ കൂട്ടി.

0: സഞ്ചാരി, റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം കേൾക്കാം.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിറ്റാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
3: പിറ്റാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: 101.9 ആകാശവാണി, ആനന്ദപുരി FM. ഇപ്പോൾ സമയം 10:30.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,620 രൂപ നിരക്കിലും പവന് 320 രൂപ കുറഞ്ഞ് 116,960 രൂപ നിരക്കിലുമാണ്.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സഞ്ചാരി തുടരുന്നു.
4: നമ്മളിപ്പോൾ നിൽക്കുന്നത് 4-ാമത്തെ ഗ്യാലറിയിലാണ്. ഈ ഗ്യാലറിയുടെ പേര് യുദ്ധവും സമാധാനവും. വളരെ മനോഹരമായ ഒരു ടൈറ്റിലാണ്, വ്യത്യസ്തമായ ഒരു ടൈറ്റിലാണ്. ഇവിടെയുള്ള താളിയോല രേഖകളിൽ കലാപങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സമാധാന ഉടമ്പടികൾ, അങ്ങനെ നിരവധി യുദ്ധവും സമാധാനവും എന്ന ആ ഒരു തീമുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ ഇവിടെ കാണാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്.
5: നാടിന് ആൾനാശം, ധനനാശം, അനാഥത്വം, വസ്തുനാശം, സാമ്പത്തിക പ്രതിസന്ധി, ദാരിദ്ര്യം, യാതന എന്നിവ മാത്രമാണ് യുദ്ധം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് അതുകൊണ്ടുണ്ടായ ഓരോരോ പ്രശ്നങ്ങളും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്.
4: അഞ്ചാമത്തെ ഗാലറിയാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലെ.
5: തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് മിഷനറിമാരുടെ വരവോടുകൂടിയാണ്. ലണ്ടൻ

0: മിഷണറിമാർ ദക്ഷിണ തിരുവിതാംകൂറിലും ചർച്ച് മിഷണറിമാർ ഉത്തര തിരുവിതാംകൂറിലും സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം പിന്നെ 1806 മൈലാടി എന്ന ഗ്രാമത്തിലാണ് റിംഗിൾ ടോബെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത്. അങ്ങനെ ഈ സ്കൂളുകളെ പറ്റി 1864 ദിവാൻ സർ ടി മാധവ റാവു വെർണാക്കുലർ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സ്കൂളുകൾ സ്ഥാപിച്ചു. അധ്യാപകർക്ക് പരിശീലനം നൽകുവാൻ നോർമൽ സ്കൂളുകൾ തുടങ്ങി. പിന്നെ പുസ്തക കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ എല്ലാ രേഖകളുണ്ട് ഇവിടെ. പെൺപള്ളിക്കൂടങ്ങൾ നിലവിൽ വന്നു. ഫൈൻ ആർട്സ് കോളേജിനെ പറ്റിയും പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റർ, ലോ കോളേജ് എന്നിവയെല്ലാം തുടങ്ങി. കുറെ രേഖകൾ ഇവിടെ വരുന്നുണ്ട്.
1: ആ രേഖകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം
0: എഡ്യൂക്കേഷൻ പണ്ടുണ്ടായിരുന്നതും ഇപ്പൊ ഉണ്ടായ അതിലേക്കുള്ള ഒരു വരവായിരുന്നു ഇതെല്ലാം. അതെല്ലാമാണ് ഇതാണ്ട് ഇപ്പൊ ഇവിടെ അപ്പീൽ കോർട്ടിൽ യോഡ്ര ടൈപ്പ് റൈറ്റർ വാങ്ങി. ഈ ടൈപ്പ് റൈറ്റർ വാങ്ങുന്നതിന് അന്ന് ചെലവായത് നോക്കിയാൽ 9450 രൂപയാണ്. അടുത്ത് നോക്കിയ മട്ടാഞ്ചേരിയിൽ പുതിയ സ്കൂൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ സ്കൂള് പുതുതായിട്ട് പണിയുന്നതിന് 7275 രൂപയേ ഉള്ളൂ. ആ വ്യത്യാസം നോക്കെ. ഇതും 1877 രേഖയാ. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ തിരുവിതാംകൂറില് സ്വാധീനങ്ങളാണ് എന്നെ തുടക്കം കുറിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൌജന്യ ശിക്ഷണം നൽകാൻ മഹാരാജാവെ ഫ്രീ സ്കൂൾ സ്ഥാപിക്കുകയും നാഗർകോവിലിൽ നിന്നും മിസ്റ്റർ R.B. റോബർട്സിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് അധ്യാപകനായി നിയമിക്കുകയും ചെയ്തു. അതാണ് ഈ രേഖ. ഈ വിദ്യാലയമാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായിട്ട് മാറിയതെന്ന് കാണിക്കുന്നുണ്ട് ഈ രേഖ. ഈ സ്കൂളുകളുടെ കണക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈബ്രറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ ഉയർത്തിക്കൊണ്ട് വന്നതായിട്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി വകയ്ക്ക് 1000 രൂപ ഇനാം നൽകണമെന്ന് ലൈബ്രറി സെക്രട്ടറി മിസ്റ്റർ റോബർട്ട് 1836 സെപ്റ്റംബർ 14 കത്തുമൂലം ആവശ്യപ്പെട്ടതനുസരിച്ച് ഹജൂർ ഖജനാവിൽ ആക്ടിംഗ് സ്രാപ്പ് കമ്മപ്പെരുമാ പിള്ളയുടെ പേർക്ക് നിനവ് നൽകി ആ വക രൂപ കൊടുക്കുവാൻ ഉത്തരവായി. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നക്ഷത്രമാളികയ്ക്ക് വിലാത്തിയിൽ നിന്നും, വിലാത്തി എന്ന് പറയുന്നത് തണ്ടത്താഴെ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലണ്ടാണ് വിലാത്തി. ആ വിലാത്തിയിൽ നിന്നും വരുത്തിയ കണ്ണാടി മുതലായ സാധനങ്ങൾക്ക് 27600 രൂപ. അതുപോലെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെ പറ്റിയുമാണ് ഈ രേഖ കാണിച്ചിരിക്കുന്നത്. ഇതിലെ തന്നെയാണ് ഹെൽത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഹെൽത്തിനകത്ത് പകർച്ചവ്യാധിയും യാത്രാ നിരോധനവും, നമ്മുടെ ഇപ്പോ കോവിഡ് വന്ന സമയത്ത് പിന്നെ വന്നിട്ടുള്ള യാത്രാ ബാൻ ഉണ്ടല്ലോ, ആ ട്രാവൽ ബാൻ വന്നിരുന്നു. ആ ട്രാവൽ ബാൻഡ് സിമിലർ ആയിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് വരുന്നത്. കൊച്ചി, ആലങ്ങാട്, പറവൂർ എന്നിവിടങ്ങളിൽ പകർച്ചവ്യാധി മൂലം ആളപായം സംഭവിച്ചതിനാൽ കമ്പനിയിൽ നിന്നും ഡോക്ടർമാരെ വരുത്തിയാണ് രോഗികൾക്ക് മരുന്ന് നൽകിയത് ആ സമയത്ത്. അപ്പൊ ഈ പാണ്ഡ്യരാജ്യങ്ങളിൽ പിടിപെട്ട പകർച്ചവ്യാധി നിമിത്തം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ ആ നാട്ടുകാരെ തടയുന്നതുകൊണ്ട് ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കച്ചവടക്കാർക്ക് യാത്രാ തടസ്സവും വരുമാന നഷ്ടവും ഉണ്ടാകുന്നു. പാണ്ഡ്യരാജ്യങ്ങളിൽ ഈ അസുഖം അത്രയും കടുപ്പമല്ലാത്തതിനാൽ യാത്രാ ബാൻ മാറ്റാനായിട്ട് ഈ ഉത്തരവ് പറയുന്നു.

0: ഇനി നമ്മൾ പോകുന്നത് ആറാമത്തെ ഗാലറിയിലേക്കാണ്. സമ്പദ് വ്യവസ്ഥ എന്ന ഈ ഗാലറിയിൽ ഭൂമിയുടെ തരംതിരിക്കൽ, അതുപോലെ ഭൂനികുതി നിർണയം, കൈവശാവകാശ കൈമാറ്റ രേഖകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം.
1: കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കച്ചവടത്തിനായിട്ട് വന്ന വിദേശീയർ ഇന്ത്യ ആകെ പിടിച്ചെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ കേരളത്തിന്റെ മണ്ണ് അത്രയ്ക്ക് നല്ലതാണ്, കൃഷിക്ക് വളരെ അനുയോജ്യമായതിനാൽ അപ്പം നല്ലോണം കൃഷി ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെ വന്നപ്പോൾ വിളകൾക്കും മറ്റുമായിട്ട് ഭൂമിക്കും പലതരം നികുതികൾ ഏർപ്പെടുത്തി. അതിനെപ്പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതികൾ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, ആദ്യ കാലഘട്ടത്തിൽ കേട്ടെഴുത്തായിരുന്നു. കേട്ടെഴുത്തെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടെഴുത്ത് കേട്ടിട്ടുണ്ടല്ലോ. ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് കേട്ടങ്ങ് എഴുതുക, അങ്ങനെയാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ കേട്ടെഴുത്ത് മാറ്റിയിട്ട് കണ്ടെഴുത്തിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാല്, ഉദ്യോഗസ്ഥർ അവിടെ പോയി വിളവും ഭൂമിയും ഒക്കെ അളന്നിട്ട് ഇട്ടപ്പെടുത്തി നികുതി നിശ്ചയിക്കുന്ന രീതിയായി മാറി. അതാണ് കണ്ടെഴുത്ത്. അപ്പൊ കണ്ടെഴുത്ത് രേഖകളാണ് നിരവധി ഒഴുകുകള് ഇവിടെ ഉണ്ട്. ഒഴുകിനെ പറ്റി പറയുകയാണെങ്കിൽ, മാർത്താണ്ഡവർമ്മയുടെ കാലത്താരംഭിച്ച് സ്വാതി തിരുനാളിന്റെ കാലം വരെ നടന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭൂമിയുടെ അളവും അതിരുകളും ഒക്കെ തിട്ടപ്പെടുത്തിയിട്ട് അതിലുള്ള വൃക്ഷങ്ങൾക്കും മറ്റും കരം ചുമത്തിയിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട താളിയോല രേഖകളാണ് ഇത് കരം ചുമത്തിയിരുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഒഴുകുകൾ.
0: ഇപ്പൊ നമ്മൾ ഒരുപാട് താളിയോലകൾ കണ്ടു, ഇവിടെ വലിയൊരു ശേഖരമാണല്ലോ. ഏകദേശം എത്ര താളിയോലകൾ ഇവിടെ ഉണ്ടാവും?
1: നമുക്ക് ശരിക്കും ഇവിടെ താളിയോല രേഖകൾ 1 കോടിയിലധികം താളിയോല രേഖകൾ ഇവിടെ തന്നെയുണ്ട്, വകുപ്പിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 160 പ്രധാനപ്പെട്ട രേഖകൾ മാത്രമാണ് ഈ മ്യൂസിയത്തിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്.
2: ഇത് 7-ാമത്തെ ഗാലറിയാണ് നമ്മൾ ഇനിയിപ്പോ വന്ന് നിൽക്കുന്നത്. അത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അപ്പോ കലയും സംസ്കാരവും, കലയെ നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ വിശദമായിട്ട് ഈ ഗാലറിയിൽ പറയുന്നുണ്ട്. പിന്നെ മ്യൂസിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ആർക്കൈവ്സിനോട് ചേർന്നാണ്. അപ്പൊ ഈ സെൻട്രൽ ആർക്കൈവ്സിലെ തളിയോല രേഖാശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള രേഖ 1249-ലേതും ഈ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സ്വാതി തിരുനാളിന്റെ കലയെ പ്രോത്സാഹിപ്പിച്ചത് പറ്റിയുള്ള സാമൂഹിക സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന ശ്രേഷ്ഠമായ കുറെ രേഖകൾ ഇതിനകത്തുണ്ട്.
3: ഇനി നമുക്കപ്പോ ആ രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ.
1: 13-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്ര സംഭവം, ഇതാണ് ഏറ്റവും പഴക്കമുള്ള രേഖ എന്ന് പറഞ്ഞത്. ഇപ്പൊ സെൻട്രൽ ആർക്കൈവ്സിൽ കണ്ടതിൽ ഏറ്റവും പഴക്കമുള്ള രേഖയാണ്. പാണ്ഡ്യ രാജാവായ കാശികണ്ഠ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ക്ഷേത്രം പണിയുകയും ആ പ്രദേശത്ത് ജനങ്ങളെ പാർപ്പിക്കുകയും ചെയ്തതിന് ശേഷം തിരുവാങ്കൂർ മഹാരാജാവിന് മലയാംകുളം ഗ്രാമവും കൊട്ടാരക്കര മഹാരാജാവിന് ചെങ്കോട്ട കരകുടി കിളങ്കാട് ഗ്രാമവും കായംകുളം രാജാവിന് ചാമ്പൂർ വടകര ഗ്രാമവും ഇടമന പണ്ടാരത്തിലേക്ക് ആയക്കുടി അച്ഛൻ പുത്തൂർ ഗ്രാമവും എന്നിങ്ങനെ ചെങ്കോട്ടയിലുള്ള ഗ്രാമങ്ങൾ നൽകി ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ രേഖകള്.
2: നമ്മുടെ താളിയോലയിൽ പറയുന്നത്
1: പിയാത്തു തിത്തായി ഉമ്മയെ പറ്റിയാണ് എന്ന് പറഞ്ഞാല്, പിയാത്തു തിത്തായി ഉമ്മ പിന്നെ തൃശൂർ ദേവസ്വത്തില് തൃശൂർ പേരൂരപ്പന്റെ തിരുനാമ പേരാൽ പാട്ടയമായി എഴുതിയ ഒരു ഓലക്കരണം എന്ന് പറഞ്ഞ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ ഉമ്മ കുറച്ച് വസ്തു എഴുതി വെച്ചിരുന്നു. ഒരു മതമൈത്രിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്, അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ കൈമോശം വന്ന സാധനം ആരുടെയെങ്കിലും കൈയെ കിട്ടുവാണെങ്കിൽ അത് തൃശൂർ ദേവസ്വത്തിൽ തിരിച്ചു ഏൽപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രേഖയാണ് ഇത്. പിന്നെ കൊച്ചി കോവിലകത്ത് നാഴികമണി വാങ്ങിയതിനെ പറ്റിയുള്ളത്. ഈ അത്തച്ചമയത്തെ പറ്റി പറയുമ്പോൾ, കൊച്ചി രാജകുടുംബത്തിലെ ഒരു അദ്ദേഹം വന്നിരുന്നപ്പോൾ അദ്ദേഹത്തിന് അത്തച്ചമയത്തെ കുറിച്ചുള്ള രേഖ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹം അനുഭവിച്ച കാര്യമാണിത്. അന്നത്തെ ഇളമുറ തമ്പുരാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ അത്തച്ചമയം ഇത് എന്നോട് ഇങ്ങനെ വിവരിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചതാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള 1928-ലെ അത്തച്ചമയത്തെ കുറിച്ചാണ് ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രംഗകലകളായ പാഠകം, രാമനാട്ടം ഇവയെ പറ്റി പറയുന്നുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന് ആണ്ടിയാട്ടം അവതരിപ്പിക്കാൻ വന്നവരുടെ പേര് വിവരം അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഓട്ടം തുള്ളല്, ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്.
3: ഈ താളിയോലയിൽ പറഞ്ഞിരിക്കുന്ന കായിക കലകളെ പറ്റിയാണ് അല്ലെ?
1: ഇത് കായിക കലകൾ കണ്ട മോഹിനിയാട്ടക്കാർക്ക് പരിശീലനം നൽകിയത്, സ്വാതി തിരുനാൾ കലകളെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റി, ഭരതനാട്യം, അലാവുദ്ദീൻ എന്ന സംഗീതജ്ഞന് അന്ന് സമ്മാനം നൽകിയത്. സംഗീതം പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കാത്ത ഭരണാധികാരിയാണല്ലോ. ഉത്തരേന്ത്യൻ സംഗീത ഉപകരണത്തെയും പ്രോത്സാഹിപ്പിച്ചതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സ്വരബത്ത് വായിക്കുന്ന അലാവുദ്ദീൻ തിരുവിതാംകൂറിലെത്തിയപ്പോൾ ആ

0: കലാകാരനെ സ്വീകരിക്കുകയും മാസശമ്പളം നൽകി തിരുവിതാംകൂറിൽ നിലനിർത്തുകയും ചെയ്തതിന്റെ രേഖയാണ് ഇത് കാണിച്ചിരിക്കുന്നത്.
1: ഇനി നമ്മൾ കാണുന്നത് താളിയോലകളിലെ ചിത്രങ്ങളെ കുറിച്ചാണ്.
0: ഇതിനകത്ത് നോക്കിയാൽ കാളിയമർദ്ദനം കാണാം, കുരുക്ഷേത്രത്തില് അർജുൻ, ബ്രഹ്മാവ് തുടങ്ങിയ പല ചിത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കി താളിയോലയില് ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
1: അപ്പൊ നമ്മൾ ഈ കണ്ട ഏഴാമത്തെ ഗാലറി, കലയും സംസ്കാരവും എന്നുള്ള ഈ ഗാലറിയില് താളിയോലകളിലെ അക്ഷരങ്ങളെ മാത്രമല്ല ചിത്രങ്ങളെയും കൂടി നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗാലറിയാണിത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാലറി.

0: ഈ താളിയോല രേഖാ മ്യൂസിയത്തിലെ ഏറ്റവും അവസാനത്തെ ഗാലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എട്ടാമത്തെ ഗാലറിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് മതിലകം രേഖകളാണ്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള രേഖകളും ഉത്സവത്തെക്കുറിച്ചും തൃപ്പടിദാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന രേഖകളാണ് ഈ ഗാലറിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ആ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം.
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗാലറിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മതിലകം രേഖകള്. ഏറ്റവും കൂടുതൽ ഓളിയമുള്ള രേഖകളാണ്. ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏതാനും രേഖയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്, കാരണം ക്ഷേത്ര നിർമ്മാണം, തൃപ്പടിദാനം, അവിടുത്തെ ഉത്സവങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഗാലറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 3500 രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൃപ്പടിദാനം. 1750 രേഖ. കൊല്ലവർഷം 925 മകരമഞ്ചിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ശ്രീ പത്മനാഭന്റെ എളിയത തൃപ്പടിദാനമായി നൽകിയതിലൂടെ തോവാളക്കോട്ടയ്ക്ക് പടിഞ്ഞാറ് കവണാറ്റിനു കിഴക്കുള്ള ഈ രാജ്യത്തിനകത്തുള്ള വസ്തു കൃത്യങ്ങളും സ്ഥാനമാനങ്ങളും സർവ്വസമർപ്പണമായി ശ്രീ പത്മനാഭന് സമർപ്പിച്ച രേഖയുടെ പകർപ്പാണ്. അൽപശി ഉത്സവത്തിന് നൽകിയ അനുജ്ഞയാണ് ഈ രേഖയുടെ ഉള്ളടക്കം. എട്ടരയോഗത്തിന്റെ അനുജ്ഞ വേണം എന്ന് പറഞ്ഞാൽ ഉത്തരവ് വേണം, അതിനെപ്പറ്റിയുള്ള രേഖയാണ്. സ്വതിരുന്നാൾ നിർവഹിച്ച പള്ളിവേട്ടയും ആറാട്ടിനെ പറ്റിയാണ്. പിന്നെ ഈ മുറജപം നടത്തുമല്ലോ.

0: 1663 മാണ്ഡലം മൂറദേവത്തെ പറ്റി സംബന്ധിച്ച രേഖയായത്. ഒറ്റക്കൽ മണ്ഡപം പണിതതിന്റെ ഒരു രേഖയാണിത്. ക്ഷേത്രം പുനർനിർമ്മാണം, പിന്നെ ക്ഷേത്രാഭരണങ്ങള് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുത്ത് കണക്കുകള്, ഇത് എട്ടരയോഗത്തിൽ ഏൽപ്പിക്കുന്ന കണക്ക്. പത്മനാഭ കൊടിമരത്തിന്റെ കാക്കച്ചി മലയിൽ നിന്നും തേക്കിൻതടി കടൽ വഴി കൊണ്ടുവരുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും കോട്ടകൊത്തളങ്ങള് നിർമ്മിച്ചത്. ഇത്രയുമാണ് ഈ മതിലകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
1: അതുകൊണ്ട് നമ്മുടെ ഈ ഗാലറികൾ ഒരു വിധത്തിൽ നമ്മൾ ചരിത്രത്തിലൂടെ ഒരു വലിയ സഞ്ചാരം തന്നെ നടത്തി തിരികെ വന്ന
0: തരത്തിലുള്ളത്. എഡ്യൂക്കേഷൻ്റെതുണ്ട്, ഹെൽത്തിൻ്റെതുണ്ട്, എല്ലാം പല തരത്തിലുള്ള പഴയ രേഖകളും പഴയകാല കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ കടന്നു പോകുമ്പോൾ വേറൊരു അനുഭവം തന്നെയാണ് ഇതിനകത്ത് പോകുമ്പോൾ.
1: മ്യൂസിയത്തിന്റെ സമയം ഞാനതൊന്ന് പറയാം.
0: 10:30 മുതൽ 5 മണി വരെയാണ് സമയം. പിന്നെ ഫീസ് ഇതുവരെ ആയിട്ടില്ല, ഫീസ് ഉടനെ തന്നെ ആകും. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഇവിടെ കൂടുതലായിട്ടും സ്കൂളിൽ നിന്ന് കുട്ടികളാണ്, ആരാണ് കൂടുതലും റിസർച്ച് ചെയ്യുന്നവരാണോ, എങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റുകളാണ് ഇവിടേക്ക് വരുന്നത്?
0: ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓഫീസ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ, സെൻട്രൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്നത് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന റിസർച്ച് സ്കോളേഴ്സ് ഒരുപാട് പേര് വരാറുണ്ട്. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്, ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുമല്ല, അവര് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക എന്നല്ല, അവരത്രയും ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് നമ്മുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും.
1: എന്താണെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് ഈ താളിയോല രേഖാ മ്യൂസിയം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മാഡത്തിന് പ്രത്യേകം നന്ദിയായിരിക്കും. താങ്ക് യു.
2: ഭാവി തലമുറയ്ക്കായി കരുതി വെക്കുന്ന ഈ അറിവിന്റെ ശേഖരം ഒക്കെ കണ്ട് പഴയ കാലത്തിലൂടെ ഒന്ന് പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അജ്ഞാതവും അനന്തവുമായ ആ അറിവിന്റെ കടലിൽ നിന്ന് ഒരു കുമ്പിൾ മാത്രമേ ഞങ്ങൾക്ക് കോരി നൽകാനാകുന്നുള്ളൂ എന്നതാണ്. വാക്കും വരകളും കൊണ്ട് തീർക്കുന്ന ഓരോ താളും ഹൃദയത്തിൽ വിസ്മയങ്ങൾ കോറിയിടുന്നു. പഴക്കവും തഴക്കവും വന്ന താളിയോലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷര തെളിച്ചം. ഈ അക്ഷര വെളിച്ചം തേടി ഓരോ സഞ്ചാരിയും കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഗതകാല സ്മരണകളുടെ പടിയിറങ്ങുന്നു.

0: സഞ്ചാരി.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനു മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.

0: പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മധു ബാലകൃഷ്ണനും തുളസി യതീന്ദ്രനും പാടിയത് ചിത്രം താപ്പാന. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം വിദ്യാസാഗരൻ.

0: ഇപ്പോൾ സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി പറഞ്ഞു. യു ഡി എഫ് അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മന്ത്രിമാർക്കും എം എൽ എമാർക്കും മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐ ആർ സി ടി സി നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിറ്റിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ ബി സി സി ഐ പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകി. യേശുദാസും വാണി ജയറാമും പാടിയത് ചിത്രം സർപ്പം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: വേണം വേണം, ചെല്ലം പോവാം.
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: പ്രവാചകൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയത്, ഗാനരചന ഗിരീഷ് പതഞ്ജലി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
6: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇന്റക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും സുജാതയും പാടിയത്, ചിത്രം നീലഗിരി. ഗാനത്തിന്റെ വരികൾ പി കെ ഗോപി, സംഗീതം നൽകിയത് മരകതമണി.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം പഞ്ചാബി ഹൗസ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ആദ്യ ഗാനം വിജയ് പ്രകാശും സംഘവും പാടിയത് ചിത്രം അടങ്കാതെ. സാഹിതിയുടെ വരികൾക്ക് ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതം.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മള് MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കൂടെയും വാങ്ങണ്ടേ?
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: തിരയിപ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാമാനുജൻ ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പാടിയത്, തിരുമഴി സായി അൻവറിന്റെ വരികൾ, രമേശ് വിനായകത്തിന്റെ സംഗീതം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: ആലയദീപം. ഈ ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയത്. പുലമൈപ്പിത്തന്റെ വരികൾക്ക് മലേഷ്യ വാസുദേവന്റെ സംഗീതം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: തിരയിപ്പൂക്കൾ തുടരുന്നു. അടുത്ത ഗാനം ദേവയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും സംഘവും പാടിയത്. ചിത്രം മിൻസാര കണ്ണ.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി.
3: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
4: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
4: RBI
1: റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ. റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ഇപ്പോൾ സമയം 12 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിസ്റ്റു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. നേമം മണ്ഡലത്തിൽ 24 മണിക്കൂർ ആംബുലൻസ് സേവനമുൾപ്പെടെ സൌകര്യങ്ങളോടെ MLA ഓഫീസ് ജൂൺ ആദ്യവാരം പ്രവർത്തനമാരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വികസന കാര്യത്തിൽ BJP മണ്ഡലങ്ങളോട് വിവേചനമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം നേമത്ത് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മലയിടം തുരുത്ത് പരിയത്ത് കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. ഒഴിപ്പിക്കൽ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇന്നലെ മരട് പോലീസിന്റെ പിടിയിലായത്. സ്വർണവില പവന 320 രൂപ കുറഞ്ഞ് 116,960 14,620 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇപ്പോൾ നവമാതുരി. നവമാതുരിയിലെ ആദ്യഗാനം സ്റ്റാർ എന്ന ചിത്രത്തിന് വേണ്ടി സിദ്ധാരയും സംഘവും പാടിയത്, രചന ഹരിനാരായണൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
7: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: നവമാതിരിയിലെ അടുത്ത ഗാനം പി എം മുന്നയുടെ സംഗീതത്തിൽ നേഹ നായർ, ഷൌക്കത്ത് അലി, രാജേഷ് എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ, ചിത്രം റോയ്.

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് PS ജയഹരി സംഗീതം നൽകി. KS ഹരിശങ്കറും നിത്യാമാമനും പാടിയത് ചിത്രം സന്തോഷം.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

അനന്തപുരി എഫ് എമ്മിൽ കേൾക്കുന്നത് നവമാധുരി. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം. ബോംബെ ജയശ്രീയും സംഘവും പാടിയത് ചിത്രം ഒരുത്തി.

ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം പി കെ റോസി. സുഖു മരുതത്തൂറിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഈണം വിജയൻ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
5: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
4: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നടത്ത ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നടത്ത ടിക്കറ്റിനല്ലേ കിട്ടിയത്.
3: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണവും ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി, ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇന്നത്തെ നവമാതൃയിൽ അവസാനമായി എം ജെ ശ്രീകുമാറും സംഘവും പാടിയ ചിത്രം തുടരും. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു.
2: നെഞ്ചെരിച്ചിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് നെഞ്ചെരിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിൽ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിലുണ്ട്. ഇതിനെ നമ്മൾ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്നാണ് അതിന് പേരുള്ളത്. ആമാശയത്തിൽ ധാരാളമായി ഉണ്ടാകുന്ന ആസിഡും മറ്റു ദഹനരസങ്ങളും തിരികെ അന്നനാളത്തിലേക്ക് വരുന്നത് തടയുന്നത് ഈ വാൽവാണ്. ഈ വാൽവ് അഥവാ ഈ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ ബലഹീനമായാൽ എളുപ്പത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാം, പുളിച്ചു തികട്ടലും ഉണ്ടാകാം. ഇതിൽ ആസിഡ് മാത്രമല്ല മറ്റു ദഹനരസങ്ങളും ആഹാര സാധനങ്ങളും നെഞ്ചിലേക്ക് കയറാറുണ്ട്. എന്നാൽ ആസിഡ് കൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ് യഥാർത്ഥത്തിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കുന്നത്. മറ്റ് പദാർത്ഥങ്ങൾ സാധാരണ എരിച്ചിൽ ഉണ്ടാക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് റിഫ്ലക്സിന്റെ അടിസ്ഥാന കാരണം ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മസിലിന്റെ പ്രവർത്തന ക്ഷമതയില്ലായ്മയാണ്. ഇംഗ്ലീഷിൽ ഈ അസുഖത്തെ നമ്മൾ ഗർഡ് അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നു. നമുക്കിനി അറിയേണ്ടത് ഈ ഗർഡ് അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അപകടകാരിയാണോ അത് നമുക്ക് അവഗണിക്കാവുന്നതാണോ എന്നുള്ളതാണ്. ഭൂരിപക്ഷം രോഗികൾക്കും നേരിയ തോതിൽ നെഞ്ചെരിച്ചിൽ വരികയും മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുമുണ്ട്. പക്ഷേ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നേക്കാമെന്നേ ഉള്ളൂ. എങ്കിലും രോഗമില്ലാത്തവരെ പോലെ തന്നെ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. എന്നാൽ ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് നീണ്ടു നിൽക്കുന്ന ശക്തമായ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവുകയും പല സങ്കീർണതകളും ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ഥിരമായി വലിയ തോതിൽ ആസിഡ് റിഫ്ലക്സ് ചെയ്യുന്നതുകൊണ്ട് അന്നനാളത്തിലെ പാടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇത് ക്രമേണ അൾസറായി മാറാം. ഈ അൾസറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാം, വിളർച്ചയും ഉണ്ടാവാം. ഈ അൾസറുകൾ കരിയുമ്പോൾ ആ ഭാഗം ചുരുങ്ങുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഈ പാടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ക്രമേണ അൾസറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. അത് അൾസർ ചികിത്സ കൊണ്ടോ അല്ലാതെയോ ചുരുങ്ങുമ്പോൾ ആ ഭാഗത്തിന്റെ വ്യാസം കുറയുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അന്നനാളത്തിന്റെ പാടയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വ്യതിയാനം ക്രമേണ ക്യാൻസറായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ സങ്കീർണതകളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വിദഗ്ധ ചികിത്സ നൽകിയാൽ ക്യാൻസർ തടയാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? നമ്മൾ നെഞ്ചെരിച്ചിൽ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെഞ്ചെരിച്ചിൽ അഥവാ ഗേർഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണയായി നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ ഗേർഡ് എന്ന അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗികളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ടാണ്. കൂടുതൽ ടെസ്റ്റുകൾ സാധാരണ വേണ്ടിവരാറില്ല. നെഞ്ചെരിച്ചിലും പുളിച്ചു തികട്ടലുമാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്നാലും ചുരുക്കം ചിലരിൽ വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയും റിഫ്ലക്സ് ഡിസീസ് കൊണ്ടുവരാം. എൻഡോസ്കോപ്പി, PH സ്റ്റഡീസ്, മാനോമെട്രി എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. ഉറക്കത്തിലെ ശ്വാസമുട്ടും ചുമയും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനാണ്. പലപ്പോഴും രോഗികൾ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ആള് പെട്ടെന്ന് ചാടി എണീക്കുകയും ശ്വാസമുട്ടൽ കൊണ്ട് എണീറ്റിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഗർഡ് കാരണം ഉണ്ടാകുന്നതാണ് അഥവാ നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം ഉണ്ടാകുന്നതാണ്. ആസിഡ് അന്നനാളത്തിന് പുറത്തേക്ക് തൊണ്ടയിലേക്കും ശ്വാസകോശങ്ങളിലേക്കും തെറിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസംമുട്ടൽ വരികയും ചാടി എണീക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് തീവ്രമായ ആസിഡ് റിഫ്ലക്സിനെ സൂചിപ്പിക്കുന്നു. എന്നുവെച്ചാൽ സിവിയർ റിഫ്ലക്സ് ഡിസീസാണ് ഇത്.

സൂചിപ്പിക്കുന്നത്. ഇത്തരം രോഗികൾ തലയും നെഞ്ചും നലയണ കൊണ്ട് പൊക്കിവെച്ച് ഉറങ്ങേണ്ടതാണ്. തലയണ ഫലപ്രദമല്ലെങ്കിൽ പലപ്പോഴും കട്ടിൽക്കാലുകൾക്ക് കീഴെ ഇഷ്ടിക വെച്ച് തലഭാഗം ഉയർത്തി ഉറങ്ങാൻ ശ്രമിക്കണം. ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ഫലപ്രദം. അതുപോലെ അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കിടക്കാവൂ. പിന്നെ കട്ടിലിന്റെ തലഭാഗം ഇഷ്ടിക കൊണ്ട് പൊക്കിവെക്കുക, ഇതൊക്കെ വളരെ സഹായകരമാണ്. വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് റിഫ്ലക്സ് ഡിസീസിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് പലപ്പോഴും കാണുന്ന നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയും ആസിഡ് റിഫ്ലക്സിന്റെ ലക്ഷണമായി വരാം. അന്നനാളത്തിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കാരണമാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആസിഡ് റിഫ്ലക്സിനുള്ള ചികിത്സ വഴി ഇങ്ങനെയുള്ള നെഞ്ചുവേദനകൾ മാറുന്നതായി കാണാം. എങ്കിലും ECG, മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ചെയ്ത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ചികിത്സയാണ് നമുക്ക് ആവശ്യം. 1, ജീവിതശൈലി ക്രമീകരണം. 2, മരുന്നുകൾ. ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഈ ഗർഡിനെയും അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരുന്ന രോഗികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടായിരിക്കാം, അവർക്ക് ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അമിതമായുള്ള ലെവൽസ് ഒക്കെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ജീവിതശൈലി ക്രമീകരണം വളരെ പ്രധാനമാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, അമിത ഭാരം കുറയ്ക്കുക. അതിന് വേണ്ടിയത് ആഹാര ക്രമീകരണം, ചിട്ടായ വ്യായാമം എന്നിവയൊക്കെയാണ്. ആഹാര ക്രമീകരണത്തിനെ പറ്റി പറയുമ്പോൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, അത്താഴം മിതമാക്കുക. അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറേയും കഴിഞ്ഞ് കിടക്കാനും പാടുള്ളൂ. അസിഡിക് അഥവാ അമ്ല സ്വഭാവമുള്ള ആഹാരങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സിൽ നാരങ്ങ, മുന്തിരി, മുസാമ്പി, പിന്നെ വിനാഗിരി ചേർന്ന ആഹാര സാധനങ്ങൾ, പിക്കിൾസ് മുതലായവ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം. ധാരാളം വെള്ളം കുടിക്കണം, അതും അസിഡിറ്റിയെ ഹെൽപ്പ് ചെയ്യും. മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന യോഗ, മെഡിറ്റേഷൻ എന്നിവയും ഈ റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. വയറിന്റെ പ്രഷർ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് റിഫ്ലക്സ് സിംപ്റ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഗർഭിണികളിൽ റിഫ്ലക്സ് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നു. വയറിലെ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതോടുകൂടി വയറിന്റെ പ്രഷർ കൂടുകയും റിഫ്ലക്സ് ഡിസീസ് വരുന്നതായിട്ടും ഗർഭിണികളിൽ കാണാറുണ്ട്. 2, വ്യായാമം. വ്യായാമം വളരെ പ്രധാനമാണ് ജീവിതശൈലിയിൽ. 1 മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക, ജോഗ് ചെയ്യുക ആവാം. പുകവലിയും മദ്യപാനവും ഒഴിവാക്കണം. ഈ 2 കാര്യങ്ങളും അസിഡിറ്റി ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും നിക്കോട്ടിനാണ് കൂടുതൽ അപകടകാരി. മദ്യപാനത്തിനേക്കാളും കൂടുതൽ അപകടകാരി പുകവലിയാണ് നമ്മുടെ അസിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി മരുന്നുകളിലേക്ക് വരുമ്പോൾ ആസിഡിനെ നിർവീര്യമാക്കുന്ന മെഡിസിൻസിനെ നമ്മൾ സാധാരണ പറയുന്ന ആന്റാസിഡ്സ് എന്നാണ്. നമുക്ക് ജലൂസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. ഇനി 2 ഗ്രൂപ്പ് ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് റൈനിറ്റിഡിൻ, ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. അതിനെ ഒമിപ്രസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതും പ്രധാനമാണ്. ആന്റാസിഡ്സ്, റൈനിറ്റിഡിൻ എന്ന മരുന്നുകൾ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ആഹാരത്തിന് 1/2 മണിക്കൂർ മുമ്പേ കഴിക്കണം. മരുന്നുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ രോഗിക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള രോഗലക്ഷണങ്ങൾ വളരെ കുറയുന്നതായിട്ട് കാണും. ചിലപ്പോൾ പൂർണ്ണ സുഖം കിട്ടി എന്നുവരെ തോന്നാം. എന്നാൽ ഈ സിറ്റുവേഷനിൽ മരുന്നുകൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ തന്നെ കഴിക്കണം. സാധാരണ 6 ആഴ്ചയെങ്കിലും പൂർണ്ണ ഡോസിൽ കഴിച്ചാലേ റിഫ്ലക്സ് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ആ മരുന്നുകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരാം. 2-3 മാസം കൊണ്ട് ഈ ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ക്രമേണ ഡോസ് കുറച്ച് കൊണ്ടുവരണം. എങ്കിലേ നമുക്കൊരു ശാശ്വതമായ ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. മരുന്ന് നിർത്തുന്നു, വെയിറ്റ് ചെയ്യുന്നു, പിന്നെയും സിംപ്റ്റംസ് വരികയാണെങ്കിൽ വീണ്ടും കഴിക്കുന്നു, പിന്നെയും നിർത്തുന്നു. ഇങ്ങനെയുള്ള ആവൃത്തി എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രധാന കാരണം, നമ്മൾ ചികിത്സ എടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ ശരീരഭാരം കുറയുക, വിളർച്ച ഉണ്ടാകുക, എപ്പോഴെങ്കിലും ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കത്തിലെ സിംപ്റ്റംസ് വളരെ കൂടുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയമായിട്ടുള്ള ചികിത്സ ഉടനെ തന്നെ നിർത്തിയിട്ട് വീണ്ടും ഡോക്ടറെ കാണുകയും ഒന്നുകൂടെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ ഗർഡ് എന്ന് പറയുന്നത് വളരെ സാധാരണമായ രോഗമാണ്. 15-20% വരെ ആളുകൾക്ക് ഈ രോഗമുണ്ട്. പലപ്പോഴും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാം. നെഞ്ചരിച്ചിൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ പരിശോധന ആവശ്യമാണ്. സ്വയം ചികിത്സ കഴിയുന്നതും ഒഴിവാക്കുക.
നെഞ്ചുവേദനയോ നെഞ്ചിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും തീർച്ചയായിട്ടും ആ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചിലപ്പോൾ അതൊരു

0: ഹാർട്ട് അറ്റാക്ക് ആവാം, തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ചെറിയ ലക്ഷണങ്ങൾ പോലും ശരീരം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്.
1: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം ഒരു സായന്തരത്തിന്റെ സ്വപ്നം. ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും പ്രണയഗീതങ്ങളിൽ. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 1:00. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പത്ത് സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, നവനീത് സിംഗ് എന്നിവർ അടുത്തമാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും എന്നാൽ സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യം ഇല്ലെന്നും വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസ്ഥാനവും ഭരണപക്ഷ പ്രതിപക്ഷ പ്രവർത്തനങ്ങളിലെ അനുഭവങ്ങളും തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. തീവ്രമായ മഴ സാധ്യത കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. മന്ത്രി VE അബ്ദുൾ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാതലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു. സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടൻ എടുക്കുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മലയോര മേഖലകളിലെ വന്യജീവി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് തിരുവമ്പാടി MLA CK കാസിം. ഈ ആവശ്യമുന്നയിച്ച് കാസിം മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ ഉത്സവത്തിന് തുടക്കമാകുക. 2:00.

പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. പ്രണയമെന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മാസ്മരികമായൊരു അനുഭൂതിയാണ്. വല്ലാത്തൊരു മാന്ത്രികത പ്രണയത്തിനുണ്ട്. ആഴം കൂടുന്തോറും മധുരമേറുന്ന മധുരവികാരം. ഇപ്പോൾ പ്രണയഗീതങ്ങൾ. ഇന്ന് പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം സജീവ് മൈലാപ്പള്ളി. ആദ്യ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്, ചിത്രം ഇണക്കിളി. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുകയല്ലേ, 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.

0: ഗുവാഹത്തി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: പ്രണയഗീതങ്ങൾ തുടരുന്നു. കടൽക്കാറ്റ് ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ബിജു തിരുമലയുടെ വരികൾക്ക് എ. ടി. ഉമ്മറിന്റെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ വിനീഷ് ശ്രീനിവാസൻ പാടിയത് ചിത്രം അരവിന്ദന്റെ അതിഥികൾ, രചന BK ഹരിനാരായണൻ.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
6: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
8: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
9: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
10: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
11: പ്രണയഗീതങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായരുടെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം. സുജാത പാടിയത് ചിത്രം കൊട്ടാരം വൈദ്യൻ.

മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

പ്രണയഗീതങ്ങളുടെ അടുത്ത ഗാനം എടക്കാട് ബറ്റാലിയൻ 06. ഈ ചിത്രത്തിനു വേണ്ടി കെ എസ് ഹരിശങ്കറും നിത്യമാമനും പാടിയത്. ഹരിനാരന്റെ വരികൾക്ക് കൈലാസ് മേനോന്റെ സംഗീതം.

വിജയ് യേശുദാസ് പാടിയത്. രചന ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം പ്രശാന്ത് പ്രഭാകർ. ചിത്രം 18-ാം പടി.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: അനന്തപുരി FM-ലൂടെ കേൾക്കുന്നത് പ്രണയഗീതങ്ങൾ. അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയത്, ചിത്രം ഉത്തമൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ
2: പ്രണയഗീതങ്ങളുടെ അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അന്ന രചന ഷിബു ചക്രവർത്തി സംഗീതം ഔസേപ്പച്ചൻ

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ജെ എക്സ് ബിജോയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാമും നേഹാസ് നായരും പാടിയത് ചിത്രം ഇഷ്ക്. ഗാനത്തിന് വരികൾ ജോ പോൾ.

കെ എസ് ഹരിശങ്കറും സിന്ദൂരി വിശാലും പാടിയത്, അരുൺ ഏലാട്ടിൻ്റെ വരികൾക്ക് വിശാൽ ചന്ദ്രശേഖരൻ്റെ സംഗീതം, ചിത്രം സീതാരാമം.

രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തും. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളിക്കില്ല. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കായിരിക്കും സഭയിൽ. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവി എന്നാൽ രാഷ്ട്രീയ ഇടവേളയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് ദൌത്യം ഏൽപ്പിച്ചപ്പോൾ 100% സംതൃപ്തനായിരുന്നുവെന്നും നിയമസഭയിലെ നവാഗതർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നിലുണ്ടാവുമെന്നും സ്പീക്കറായി ചുമതലയേറ്റ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യാതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ അതിർത്തി രക്ഷാസേനയിൽ പുതുതായി ചേർന്ന സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിന് 2026 ഗോഡാർഡ് ആസ്ട്രോനോട്ടിക്സ് അവാർഡിന് അർഹമായതിൽ ബഹിരാകാശ സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് സന്തോഷം അറിയിച്ചു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സ് ആണ് അവാർഡ് ഏർപ്പെടുത്തിയത്. CBSE വിദ്യാർത്ഥികൾ 9 ക്ലാസ് മുതൽ 3 ഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന നയത്തിനെതിരെ സമർപ്പിച്ച ഹർജി അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരാതി മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹത്ഗിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കോടതി പരിഗണിക്കാമെന്ന് അറിയിച്ചത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളിലെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. 4 അപേക്ഷ സമർപ്പിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
2: മിഷേൽ.
1: സ്ഥലം?
2: ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ്, ഇവിടെ വെള്ളയമ്പലം.
1: എന്ത് ചെയ്യാണ് ഇപ്പോ?
2: ഞാനിപ്പോ എം എ ഹിസ്റ്ററി പഠിക്കുക ചെന്നൈയിൽ.
1: ഇപ്പോ ഇവിടെ ലീവിന് വന്നാണോ?
2: ഇവിടെ ഞാൻ ആക്ച്വലി ഇന്റേൺഷിപ്പിന് വന്നേ. ഇവിടെ നേപ്പിയർ മ്യൂസിയത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക.
1: ബി എ ഒക്കെ ഇവിടെ തന്നെയാണോ?
2: ബി എ ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് പഠിച്ചത്. എം എക്ക് വേണ്ടി ചെന്നൈ പോയതാ.
1: അപ്പോ എങ്ങനെയുണ്ട് ചെന്നൈ ലൈഫൊക്കെ?
2: ചെന്നൈ ലൈഫ് കൊള്ളാം. അവിടെ നല്ല ക്യാമ്പസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഫ്രണ്ട്സും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ചെന്നൈ.
1: ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ അല്ലേ?
2: അതെ അതെ, ട്രിവാൻഡ്രത്തെയും കാട്ടി കുറെ കൂടെ ഫാസ്റ്റ് പേസ്ഡ് ആണ്.
1: അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട്?
2: ഫുഡ് ഏകദേശം നമ്മുടെ ആയിട്ട് കുറെ സിമിലർ ആണ്. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, ചില സ്പൈസിന്റെ വ്യത്യാസം, പക്ഷെ ഏകദേശം നമ്മുടെ ഒക്കെ ഫുഡ് പോലെ തന്നെയാണ്.
1: നിങ്ങൾ എങ്ങനെ അവിടെ ഹോസ്റ്റലിൽ തന്നെയാണോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യോ എങ്ങനെയാണ്?
2: ഇല്ല ഇല്ല, കോളേജിന്റെ തന്നെ വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസിക്കുന്നത്. ഹോസ്റ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം.
1: അവിടെ ഇപ്പോ ചെന്നൈയിൽ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയോ?
2: അവിടെ എഗ്മോറിന്റെ ആർക്കൈവ്സ് ഉണ്ട്, ആർക്കൈവ്സിൽ പോയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് മോളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോണ്ടി ബസാർ ഒക്കെ ഭയങ്കര ഫേമസ്, അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
1: അവിടെ ഈ ചെന്നൈയിൽ മറീന ബീച്ചിലൊക്കെ പോയോ?
2: അവിടെ ഞാൻ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അത് ഇനി അടുത്ത വർഷം നോക്കണം.
1: ചെന്നൈയിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
2: ചൂട് ഇവിടെയായിട്ട് വലിയ വ്യത്യാസം ഇല്ല ആക്ച്വലി. ഇവിടെയും കാട്ടി കുറച്ചുകൂടെ ചൂടാണ് അവിടെ, പക്ഷെ അവിടെ ക്യാമ്പസിൽ കുറെ മരങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഷെയ്ഡിൽ പോയിരിക്കാം.
1: അതിന്റെ ഒരു സമാധാനം ഉണ്ട് അല്ലേ?
2: അതെ അതെ.
1: കോളേജ് വൈബ് ഒക്കെ എങ്ങനെയുണ്ട്?
2: വൈബ് നല്ലതാണ്. കോളേജ് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുവേ നല്ല റിലാക്സ്ഡ് ആണ്. ഇപ്പം ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് അവരായിട്ട് എന്ത് പറയാനാണേലും ഒക്കെ.
1: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
2: ഫ്രണ്ട്സ് ഒരു കുഞ്ഞു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, പക്ഷെ അവരായിട്ട് നല്ല ക്ലോസ് ആണ്.
1: അപ്പൊ നിങ്ങൾ ഇപ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
2: ഞങ്ങള് മോസ്റ്റ്ലി ക്യാമ്പസിന്റെ അകത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ചില ദിവസമൊക്കെ ഞങ്ങൾ പിക്നിക് പ്ലാൻ ചെയ്യും. ക്യാമ്പസിന്റെ അകത്ത് തന്നെ കുറെ ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൗണ്ടിൽ പോയിരുന്ന് കുറെ സ്നാക്സ് എല്ലാരും മേടിച്ച് അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കും. മെയിൻ ആയിട്ട് അതാ പരിപാടി.
1: അടിപൊളിയാണ്,
2: അടിപൊളിയാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, മൂത്ത ചേട്ടനാ, കല്യാണം കഴിച്ചു, ഇപ്പൊ രണ്ട് പിള്ളേരൊക്കെ ആയി.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
2: അതെ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: പാടുന്ന ആളാണോ?

0: അയ്യോ അതൊട്ടുമല്ല, പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടം.
1: കൂടുതലും ഇപ്പോ എങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറ്?
0: അത് മൂഡ് അനുസരിച്ചിരിക്കും ആക്ച്വലി. ഇപ്പം നമ്മൾ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ പാട്ട് കേട്ട് ഇടയ്ക്ക് സിനിമാ പാട്ടായിരിക്കും, പിന്നെ ഇടയ്ക്ക് ഹോളിവുഡ് പോപ്പ് മ്യൂസിക് ആയിരിക്കും, അങ്ങനെ പിന്നെ ഇടയ്ക്ക് ക്രിസ്ത്യൻ മ്യൂസിക് ആയിരിക്കും. അത് ഓരോ ദിവസത്തെ വൈബ് അനുസരിച്ച്.
1: എല്ലാത്തരം പാട്ടുകളും കേൾക്കും അല്ലേ?
0: അതെ അതെ കേൾക്കും, ഒരുവിധം എല്ലാം.
1: ഇന്നീ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചല്ലേ പറയാം.
0: നീ എൻ വെണ്ണില്ല എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ കസിൻ സിനിമയ്ക്കകത്ത്, ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്,
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ, എത്ര കേട്ടാലും മടുക്കാത്ത ഒരു പാട്ടായിട്ടാണ്.
1: ഗാനം കേൾക്കാം, വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താണ്?
1: എന്റെ പേര് ലക്ഷ്മണൻ.
0: സ്ഥലം
1: കണ്ണൂർ.
0: അപ്പോ ഇങ്ങനെ തിരുവനന്തപുരം കാണാൻ വന്നതാണോ?
1: അതെ.
0: എത്ര പേരുണ്ട് നിങ്ങൾ ടീമിൽ?
1: ഞങ്ങൾ രണ്ടുപേരും, അച്ഛനും മോനും.
0: എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്?
1: ഇവിടെ ഇപ്പം രണ്ടു ദിവസമായി.
0: തിരുവനന്തപുരത്ത് എവിടെയൊക്കെ കണ്ടു?
1: ആയുമല കണ്ടു, കോവളം ബീച്ച് കണ്ടു, പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു, ഇപ്പോൾ മ്യൂസിയം, സൂ, അങ്ങനെ
0: ഓരോ സ്ഥലങ്ങളെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: അടിപൊളി.
0: ഇനി എവിടെയൊക്കെ പോകാനാണ് പ്ലാനൊക്കെ?
1: ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്.
0: ഇന്നും കൂടെ ഉള്ളൂ?
1: ഇന്നും കൂടെ ഉള്ളൂ.
0: കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയും, രാജരാജസ്വാമ്പലത്തിൻ്റെ അടുത്ത.
0: അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: സുഖം തന്നെ, കുഴപ്പമില്ല.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഭാര്യയുണ്ട്, രണ്ട് മക്കൾ, ഞാൻ.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: മക്കൾ ഒരാൾ ചാർട്ടർ അക്കൗണ്ടൻ്റാണ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അമ്മ ടീച്ചറാണ്, ഞാൻ ടെക്നീഷ്യനായിരുന്നു, VRS എടുത്തു.
0: വിശ്രമ ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട് പോകാം.
1: അതെ അതെ.
0: ഇപ്പോൾ ധാരാളം സമയം കിട്ടുമായിരിക്കും അല്ലേ?
1: അതെ.
0: വേറെ ഇപ്പോൾ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ചെയ്യുന്നുണ്ട്, നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
0: പച്ചക്കറികളൊക്കെ. സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്?
1: ആ, സിനിമകൾ കാണാൻ ഇഷ്ടമാണ്.
0: നിങ്ങളെല്ലാം ഫാമിലി ആയിട്ട് പോയി. ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
1: അവസാനം കണ്ട സിനിമ അത് വാഴ കണ്ടിരുന്നു, പിന്നെ പേറ്റേറ്റ് കണ്ടു.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്?
1: അതെ അതെ.
0: കോമഡി സിനിമകളാണോ കുടുംബ ചിത്രങ്ങളാണോ?
1: കുടുംബ ചിത്രങ്ങളാണ് ഇഷ്ടം, പിന്നെ കോമഡിയും ഇഷ്ടമാണ്.
0: അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു നടനും നടിയൊക്കെ ചോദിച്ചാണ്?
1: മോഹൻലാലിന് ഇഷ്ടമാണ്, പിന്നെ ശോഭന ഇഷ്ടമായിരുന്നു.
0: മലയാളികൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോയാണ് മോഹൻലാൽ ശോഭന.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാണ്?
1: പാട്ടുകൾ എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടുന്ന ആളാണോ?
1: ഞാൻ പാടാറില്ല.
0: രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: പാടാൻ എനിക്കറിയില്ല.
0: പഴയ പാട്ടുകളുടെ ആരാധകനാണ്?
1: അതെ.
0: എന്താണ് ഈ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്?
1: അതിൻ്റെ നല്ലൊരു മ്യൂസിക് ആയിരുന്നു, പിന്നെ കേൾക്കാൻ നല്ലൊരു മനസ്സിന് നല്ല ഉന്മേഷം കിട്ടുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ
0: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് അല്ലേ?
1: അതെ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: 1000 പാദസ്വരങ്ങൾ നദിയിലെ സോങ്.
0: ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് അല്ലേ?
1: കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: അപ്പോൾ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: ഹായ്, എന്റെ പേര് ബ്ലസി പോൾ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. പഠിക്കുന്നത് കോട്ടയത്താണ്, സിഎംഎസ് കോളേജിൽ പഠിക്കുന്നു.
0: കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോ എന്തൊക്കെയാണ് സിഎംഎസ് കോളേജിന്റെ വിശേഷങ്ങൾ?
1: സിഎംഎസ് കോളേജിന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര മികച്ചു നിൽക്കുന്ന ഒരു കോളേജാണ്. പിന്നെ അല്ലാണ്ട് ക്യാമ്പസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് സിഎംഎസ് കോളേജ് എന്ന് പറയുന്നത്.
0: ഇടുക്കിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: ഇടുക്കിയിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്, കുന്നുകളും അതുപോലെ.
0: കാരണം വളരെ മനോഹരമായ ഒരു പ്രദേശമാണല്ലോ.
1: അതെ അതെ.
0: എവിടെയാണ് കറക്റ്റ് സ്ഥലം?
1: ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയും.
0: ഇടുക്കി ഡാമിലൊക്കെ പോയിട്ടുണ്ടോ?
1: ഓ, പോയിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യമൊന്നും പോയിട്ടില്ല, എന്നാ പോയിട്ടുണ്ട്. പിന്നെ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വാഗമണ്ണ്
0: എല്ലാം അവിടെ നിന്ന് നമുക്ക് പോകാൻ എളുപ്പമാണോ? അല്ലേ?
1: ആ, എളുപ്പമാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്.
0: ഏത് വിഷയമാണോ പഠിക്കുന്നത്?
1: ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കയറി.
0: ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: വളരെ മികച്ചതാണ്. അത് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പഠിക്കാൻ പാടായതുകൊണ്ട് ഹിസ്റ്ററിയിലേക്ക് നേരെ അങ്ങ് മാറി. ഇപ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്.
0: ഈ കോഴ്സിന് ശേഷം എന്താണ് ഭാവി ലക്ഷ്യം?
1: ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബി എഡ് പഠിക്കണമെന്നാണ്. ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നേരെ ബി എഡ് എടുത്ത് പഠിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ നാല് പെമ്മക്കളാണ്. മൂത്ത ചേച്ചിമാരാണ്.
0: അവരൊക്കെ എന്ത് ചെയ്യാണ്?
1: മൂന്ന് പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഓരോ സ്ഥലത്തൊക്കെ സെറ്റിൽഡ് ആണ്. പിള്ളേരുണ്ട്.
0: ഈ പഠനത്തിന്റെ ഇടയിൽ ഇപ്പൊ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ കൂടെ പോകും, ഓരോ സ്ഥലങ്ങളൊക്കെ പോകും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നല്ല പാട്ടൊക്കെ കേൾക്കും, അതൊക്കെ തന്നെ.
0: ഇങ്ങനെ പാട്ടൊക്കെ കേട്ടെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ?
1: അതെ അതെ.
0: യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്?
1: ആ, യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ദൂര യാത്രകൾ എവിടെയും ചെയ്തിട്ടുണ്ടോ?
1: ദൂരെ അങ്ങനെ ഒത്തിരി ദൂരേക്ക് ഒന്നും പോയിട്ടില്ല. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്.
0: ഇപ്പോ തിരുവനന്തപുരത്ത് വന്നപ്പോ എങ്ങനെയുണ്ട്?
1: തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് കോട്ടയത്തിലെങ്കിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഇവിടെ കാണാൻ നല്ല കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട വേണ്ട വേണ്ട.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മൺചിത്രത്താഴ് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലത്തെ വരുവാനില്ലാരും എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്.
0: മണിച്ചിത്രത്താഴ് എത്ര തവണ കണ്ടിട്ടുണ്ട്?
1: കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: പിന്നെ പിന്നെ കണ്ടാലും മടുക്കാത്ത ഒരു സിനിമയാണല്ലേ?
1: അതെ അതെ. തമാശക്ക് തമാശ എല്ലാം ഉണ്ട് അതിനകത്ത്. എത്ര കണ്ടാലും മടുക്കത്തില്ല.
0: അപ്പൊ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. പേരെന്താണ്?
1: രജിത.
0: സ്ഥലം?
1: ഇപ്പം തിരുവനന്തപുരമാണ്. ഞാൻ കോട്ടയംകാരിയാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അക്കാഡമിക് കൗൺസിലറാണ്. ഞാൻ UK ബേസ്ഡ് കമ്പനിയിൽ ഒരു സ്റ്റുഡന്റ് മെന്ററും കൗൺസിലറും ഒക്കെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. ഓഫീസ് വരുന്ന കൊച്ചിയിലാണ്, മെയിൻ ഓഫീസ് വരുന്ന ലണ്ടനിലാണ്.
0: അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പോകാനൊരു സാധ്യത ഉണ്ടോ?
1: തീർച്ചയായിട്ടും പോകാൻ വേണ്ടി തന്നെയാണ്.
0: അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്?
1: പ്ലാനിങ്ങിലാണ്.
0: അപ്പോൾ IELTS ഒക്കെ?
1: ഇല്ല, പ്രിപ്പറേഷൻ ഉണ്ട്. കൂടുതൽ വീട്ടിലിരുന്ന് തന്നെയാണ് നോക്കുന്നത്. അതിന് വേണ്ടി യൂട്യൂബുകളും അങ്ങനെയുള്ള ഓരോ ഇത് നോക്കിയാണ് പഠിക്കുന്നത്. അപ്പം അതിലേക്ക് കാര്യമായിട്ടൊരു കോച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്.
0: ഈ IELTS എടുക്കാൻ എങ്ങനെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ എളുപ്പമാണോ കുറച്ച് പാടാണോ കിട്ടാനൊക്കെ?
1: കുറച്ച് ടഫാണ്. നന്നായിട്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും യാത്ര ചെയ്യുക, കൂടുതലും ഈ മ്യൂസിയത്തിൽ വന്നിരിക്കുകയും കൂടുതൽ വായനയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: ഇനി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ?
1: എനിക്ക് ഇന്ത്യ മുഴുവൻ ഒന്ന് ട്രിപ്പ് പോകണം, പിന്നെ യൂറോപ്പൊക്കെ കാണണം എന്ന ആഗ്രഹമുണ്ട്. അതെല്ലാം ഭാവിയിൽ നടക്കണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്.
0: നടക്കട്ടെ ആഗ്രഹം പോലെ.
1: ഓക്കെ, താങ്ക് യു.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
0: ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ഗാനമാണല്ലേ?
1: അതെ അതെ, ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ.
0: യേശുദാസും വാണി ജയറാം പാടിയൊരു മനോഹര ഗാനം.
1: അതെ,
0: നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് ബദനിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജെ ശ്രീകുമാർ പാടിയത് ചിത്രം ഒളിമ്പ്യൻ അന്തോണിയാദം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം കളിയിലൽപ്പം കാര്യം. ഈ ഗാനത്തിന്റെ രചന സത്യനന്ദിക്കാട്.

എന്നും എപ്പോഴും. ഈ ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും രാജലക്ഷ്മിയും പാടിയത്. ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

ഇതുവരെ കേട്ടത് ലംഹെ സ്പോൺസർഡ് പരിപാടി. ഇനിയൊരു ഹിന്ദി ചലച്ചിത്രഗാനം കേൾക്കാം. വിജു ഷായുടെ സംഗീതത്തിൽ അൽക്ക യാഗ്നികും ഉദിത് നാരായണനും പാടിയത് ചിത്രം മൊഹ്റ.

0: ഒരു ചാറ്റൽ മഴ പോലെ മനം കവരുന്ന സ്നേഹ സന്ദേശങ്ങൾ, ഓർമ്മകൾക്ക് നിറം നൽകുന്ന പ്രിയ നിമിഷങ്ങൾ, കാതുകൾക്ക് ഇമ്പം പകരുന്ന പ്രിയ ഗാനങ്ങൾ, ആകാംക്ഷ ആനന്ദത്തിന് വഴി തുറക്കുന്ന നിങ്ങളുടെ ഹലോ സന്ദേശഗാനം, ആശംസകളും പരിഭവങ്ങളും ഓർമ്മകളും സ്നേഹത്തിൽ പൊതിഞ്ഞ നിങ്ങളുടെ കത്തുകളിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് ആരംഭിക്കാം ഈ സ്നേഹയാത്ര. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിലേക്ക് കറുകച്ചാലിൽ നിന്നും ജയപ്രസാദ്. കറുകച്ചാലിൽ നിന്നും ജയപ്രസാദാണോ? മെയ് 15 ഞങ്ങളുടെ മകൾ ലക്ഷ്മിയുടെയും നിതിൻ്റെയും 10 വിവാഹ വാർഷികമാണ്. നിതിൻ ചാലപ്പള്ളി ബാങ്കിൽ മാനേജരാണ്. ലക്ഷ്മി കാവാലത്ത് സ്കൂൾ ടീച്ചറാണ്. നിലവും നിളയും 2 മക്കൾ, ട്വിൻസാണ്. 2 ക്ലാസ്സിൽ പഠിക്കുന്നു. ലക്ഷ്മിയും കുട്ടികളും പാട്ടുപാടുന്നവരാണ്. ലക്ഷ്മിയെ വിളിച്ച് ഒരു ആശംസ അറിയിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ ആരാ?
0: ഹലോ, ലക്ഷ്മി ടീച്ചറാണോ?
1: അതെല്ലോ.
0: ലക്ഷ്മി ടീച്ചർ തിരക്കിലാണോ?
1: അല്ല.
0: തിരക്കിലല്ല എങ്കിൽ ഉറപ്പായിട്ടും എനിക്കൊരു പാട്ട് പാടി തരണം.
1: ഞാൻ പാട്ട് പാടുന്ന ആർക്കും അറിയില്ലല്ലോ.
0: എനിക്കറിയാന്നുള്ളതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ച് ധൈര്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ടും പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞത്.
1: ആരാ വിളിക്കുന്നത്?
0: പാട്ട് പാടി തന്നാ പറഞ്ഞുതരാം. ഹലോ,
1: ആകാശവാണിന്നാണോ?
0: പാട്ടെന്ന് ചോദിച്ചാലേ ആകാശവാണിയാണ്.
1: എന്റെ അച്ഛനെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാ. എന്റെ പിള്ളേരെടുത്തുണ്ട്. അപ്പൊ അവരെന്നോട് പറഞ്ഞ
0: നിലവും നിളയുമാണോ?
1: അതന്നെ. അപ്പൊ അവിടുന്ന് തന്നെ മനസ്സിലായി. എന്റെ ഇങ്ങനെ പറയുന്നല്ലോ.
0: ആ നിലവിനെ നിളയെ അറിയാൻ വേണ്ടിട്ട് ലക്ഷ്മി അറിഞ്ഞാ പോരെ?
1: ഞാനൊരു ഗസ് പറഞ്ഞേ ഉള്ളൂ.
0: ആ എല്ലാ ഗസ്സും അങ്ങ് ശരിയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിച്ച കാര്യം കിട്ടിയില്ല.
1: പാട്ടോ?
0: ആ
1: എനിക്ക് പെട്ടെന്ന് പാടാൻ പറഞ്ഞിട്ട് ഓർമ്മ വരുന്നില്ല.
0: എല്ലാ പാട്ടുകാരുടെയും നമ്പർ ഇതാ. ഒരു പാട്ട് പറഞ്ഞ അയ്യോ അയ്യാ, അയ്യോ അറിയില്ല, അയ്യാ ഓർമ്മ വരുന്നില്ല, അയ്യോ തൊണ്ടവേദനയാണ്. ചുമ്മാ നമ്പരാണ്. കുറച്ച് മുമ്പേ കൂടി ആർക്കോ ഒരു പാട്ട്. ആ അടിപൊളി.

0: അതെയോ?
1: കുറച്ചുകൂടി ബേഗട വരുമെന്ന് വിചാരിച്ചു.
0: ആ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പാടാറല്ലോ. കാര്യങ്ങൾ മാത്രം ഓർമ്മ വരും.
1: ക്ലാസിക്കൽ പഠിച്ചതിന്റെ ആ പാട്ടിലുണ്ട്, ആ പാട്ട് ക്ലാസിക്കൽ പാട്ടായിട്ട് പാടി.
0: ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളതിന് അധികം ഞാൻ ഉപയോഗിക്കാറില്ല. അതെല്ലാം
1: എന്തൊരു വലിയ കുറ്റമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഈ പാട്ടങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു അനുഗ്രഹമാണോ? അപ്പോൾ പാടാതിരിക്കാമോ? അതും ക്ലാസിക്കലായിട്ട് പഠിക്കാൻ സാധ്യത കിട്ടിയ ഒരാൾ. ഏ, അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് സങ്കടം ഉണ്ടാവും.
0: അതെ.
1: ഈ ജയപ്രസാദ് ആരാ? ആ ജയപ്രസാദ് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരത്തിന് ഒരു സന്ദേശം അയച്ചു. അപ്പം അമ്മ സന്ദേശം അയച്ചത് നിങ്ങളുടെ രണ്ടുപേരുടെ വിവാഹ വാർഷികത്തിന് ആശംസ പറയാൻ വേണ്ടിയിട്ടാ. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളുമൊക്കെ മടികൂടാതെ പാട്ടുപാടി ആഘോഷിക്കണം. അപ്പം മക്കളുടെ പാട്ട് കേട്ടില്ല?
0: ആകാശവാണി തന്നെയാണ്, എന്റെ പിള്ളേർക്ക് കിട്ടിയില്ല.
1: ഏ, അതെന്താ?
0: അല്ല, അവരെന്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ഫോൺ എടുത്തപ്പോഴേ അൺനോൺ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. അത് ഇങ്ങനെ പാട്ട് പാടാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴാ മോൻ
1: എന്നാ
0: എന്നോട് പറഞ്ഞേ
1: ടീച്ചർമാർ പിള്ളേരെ നിന്ന്
0: ആയിരിക്കും.
1: പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് സ്വന്തം പിള്ളേരെ നിന്ന്. എന്നീ നിലവിന്റെയും നിലയുടെയും പാട്ട് കേട്ടില്ല? ആ മിടുക്കനും മിടുക്കിയും പോരട്ടെ. ഹലോ, ഏത് പാട്ടാ മക്കള് പാടാൻ പോകുന്നേ?
0: ഭജന് പാടും.
1: ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഉം.

0: ഹലോ.
1: ഹലോ.
0: റേഞ്ച് പോകുന്നു എന്ന് തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായി പാടുന്നു രണ്ടാളും. ആ കുട്ടികളെ വിചാരിച്ചെങ്കിലും ടീച്ചർ പാടാതിരിക്കരുത്. അപ്പോ ഇന്ന് ഏത് പാട്ടാ ഞങ്ങൾ വെക്കേണ്ടേ? ആ പാട്ട് തന്നെ വെക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ പാട്ടാണ്. അപ്പോ വീണ്ടും വിവാഹ വാർഷിക ആശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഹലോ ആകാശവാണി, ഞാൻ നിഷ. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 21 എന്റെ ചേച്ചിയുടെ മകനായ മഹേഷ് ചന്ദ്രന്റെയും ഭാര്യ സ്മിതയുടെയും വിവാഹ വാർഷികമാണ്. ഇരുവരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. മഹേഷ് കരുനാഗപ്പള്ളിയിലും സ്മിത തൃശൂരുമാണ് പഠിപ്പിക്കുന്നത്. രണ്ടുപേരിൽ ആരെയെങ്കിലും വിളിച്ച് ആശംസകൾ അറിയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേരുടെയും നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ സ്നേഹത്തോടെ നിഷ. ഇതിപ്പോ ആരെ വിളിക്കണം? നമുക്കും കൺഫ്യൂഷൻ ആയല്ലോ. നമുക്ക് ആദ്യം മഹേഷിനെ വിളിക്കാം, കിട്ടിയില്ലെങ്കിൽ സ്മിതയെ വിളിക്കാം. ഹലോ,
1: ഹലോ
0: മഹേഷ് സാറല്ലേ?
1: അതെ.
0: മഹേഷ് സാർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഹേഷ് സാറിന് ഒരു ആശംസ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. വിവാഹത്തിന്റെ വാർഷികമാണല്ലോ. അതറിഞ്ഞെന്നോ? ആരറിഞ്ഞു? മഹേഷ് സാറ് കല്യാണം കഴിച്ചതിന്റെ വാർഷികമാണ്. അപ്പോ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടോ?
1: ഓ, അങ്ങനെ
0: ഒരു ചെറിയ ഒരു കപ്പ് കേക്ക് എങ്കിലും വാങ്ങി രണ്ടായിട്ട് മുറിക്കണ്ടേ? അപ്പൊ ഈ വർഷം അങ്ങ് തുടങ്ങാം നമുക്ക്. ഛേ, അങ്ങനെ പറഞ്ഞൂടാ. ആഘോഷിക്കാൻ കരുനാഗപ്പള്ളിയിൽ ആൾക്കാർ റെഡിയായിരിക്കാണ്. ഒരു ഒരു നിഷ എന്ന് പറഞ്ഞ ഒരാള് റെഡിയായിരിക്കാണ് നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി. ആ അമ്മയുടെ അനിയത്തിമാരാരെങ്കിലും ആ പേരിലുണ്ടോ? ആ ശരിക്കും പറ, ഉണ്ടോ ഇല്ലേ? ആ നിഷ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ, അപ്പൊ നിഷ എന്ന പേരിൽ ഒരാളുണ്ട്, അതാരാ? ആ കുഞ്ഞമ്മ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അതിനിപ്പോ എന്താ, നിങ്ങളുണ്ടല്ലോ പിള്ളേരായിട്ട്. അതൊക്കെ വളരെ രഹസ്യം. വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരു ഒരു പാട്ടിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറഞ്ഞാൽ ഏത് പാട്ടിട്ട് ആഘോഷിക്കും? കല്യാണ വീഡിയോയിൽ എന്താണ് നിങ്ങളെ ഓടിയും ചാടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇട്ടിരുന്ന പാട്ടേതാ? അത് ശരി, കല്യാണം കഴിഞ്ഞ് ആ എന്താണ് DVD പിന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ലേ? അത് DVD ആയിരുന്നു, കാസറ്റ് ആയിരുന്നു. ആൽബത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ?
1: ഡിജിറ്റലിലോട്ട്
0: ആ ഫോട്ടോസ് ഒട്ടിച്ച് ഒരു ആൽബം ഒക്കെ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മറ്റേ ബ്രഷൊക്കെ കൊണ്ട് കളറൊക്കെ ചെയ്ത്. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഏതായിരുന്നു പാട്ട്? ഇതിപ്പം നിങ്ങളെ കുഞ്ഞമ്മ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത്രയും അടുപ്പമുള്ള ആളാ. ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ സാർ ഞെട്ടും. മഹേഷ് സാറ് ഞെട്ടി ചിലപ്പോ തൃശ്ശൂരെത്തും, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ഇപ്പൊ തിരിച്ച് കൊല്ലത്തെത്തും. അതാണ്. സാർ ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ആ അപ്പൊ പിന്നെ പാട്ടുമായിട്ട് ബന്ധം വേണമല്ലോ. ഞാനിപ്പോ ബന്ധിപ്പിച്ചല്ലോ. ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നൊരു പാട്ട്? സാറിന് ഇഷ്ടപ്പെട്ട നായകൻ ഒക്കെ ഉണ്ടോ? അതോ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ പാട്ടുകാരിയാണോ? ശരി ശരി, അത് അങ്ങനെ അങ്ങനെയെങ്കിലും ഇതിൽ വെച്ചിട്ട് പോട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് വിളിച്ചോളും. എന്തായാലും എനിക്ക് പാട്ട് പറഞ്ഞു തന്നിട്ട് പോയാ മതി. ഓക്കെ,
1: മാധവ്
0: മാധവനും ശാലിനിയും അല്ലെ? എന്ന് മാത്രല്ല, അതിലെ എല്ലാ നിറങ്ങളെ കുറിച്ചും പറയുന്ന ഒരു പാട്ടല്ലേ? വൈരമുത്തുവിന്റെ വരികളാണ്, എ ആർ റഹ്മാന്റെ സംഗീതമാണ്, ഹരിഹരൻ പാടിയ പാട്ട്. യെസ്, ഇതേ സാറിന്റെ
1: പറഞ്ഞു.
0: അല്ല, സാർ എന്തോ പറയാൻ വന്നു ആ പാട്ടിനെ കുറിച്ച്.
1: 91.2
0: എന്നല്ല, 101.9 എന്നാ. സീരിയസ് ആയിട്ട് പറഞ്ഞതാ?
1: പാട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി പാട്ടിനകത്തുള്ള പാണ്ഡിത്യം കേട്ടപ്പോഴേ മനസ്സിലായി ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്.
0: അലൈ പായതയിലെ പാട്ട് എ ആർ റഹ്മാന്റെ സംഗീതമാണെന്നും വൈരമുത്തുവാണ് എഴുതിയതെന്നും ഹരിഹരനാണ് പാടിയതെന്നും പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയാം.
1: ഈ ബാക്കിലോട്ട് പോകുമ്പോ പറയണമെങ്കിൽ അതുമായിട്ട് കണക്ഷൻ ഉള്ളതാകല്ലേ പറ്റും.
0: ഏ, ഒന്നുമില്ല സാർ, ഒരു കാര്യം ചെയ്യൂ. സാർ ഇപ്പൊ എവിടെ പോവാൻ പോവാണെന്നല്ലേ പറഞ്ഞ? അപ്പൊ പോകുന്ന വഴിക്ക് പാട്ട് ഇഷ്ടമുള്ള ഒരാളെ കണ്ടിട്ട് ഈ പാട്ട്

0: ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കുക, അയാൾ കണ്ണുടച്ച് പറഞ്ഞു
1: തരും.
0: അങ്ങനെ കുറച്ച് കാണണ്ട. അപ്പൊ ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. സാറിന്റെ കുഞ്ഞമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, സാറിന്റെയും സ്മിത ടീച്ചറിന്റെയും വിവാഹ വാർഷികത്തിന്റെ ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: ഹലോ, സന്ദേശഗാന പരിപാടിയുടെ ഒരു ആരാധകനാണ് ഞാൻ. എൻ്റെ പേര് ശ്യാം കുമാർ മണക്കാട്. എൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ആണ് May 12. കക്ഷി ഗായകനും പ്രാസംഗികനുമൊക്കെയാണ്. ആഹാ, അനേകം സംഘടനകളുടെ നേതൃത്വ സ്ഥാനവും പുള്ളിക്കുണ്ട്. സ്ഥലം വെള്ളനാട്, കുമാർ നീലാംബരി. വെള്ളനാട് സൗഹൃദ കൂട്ടായ്മയുടെ പ്രസിഡന്റുമാണ്. ഹൃദയം ഒരു വീണയായി നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, സ്വർഗപുത്രി, നവരാത്രി, ചന്ദനലേപ സുഗന്ധം, മെല്ലെ മെല്ലെ മുഖപടം തുടങ്ങിയ ഗാനങ്ങളാണ് സ്റ്റേജുകളിൽ പാടാറുള്ളത്. ആകാശവാണിയിൽ പാടുവാനും കക്ഷിക്ക് വളരെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ വിളിക്കാമോ? നമുക്ക് വിളിച്ചു നോക്കാം.
4: ഹലോ.
3: ഹലോ,
4: പറഞ്ഞോളൂ.
3: ആ, കുമാർ ആണോ?
4: കുമാർ, ഇത് ആരാ വിളിക്കുന്നത്?
3: ആ, നമ്മുടെ പഴയ നീലാംബരി ട്രാവൽസ് ഒക്കെ ഉണ്ടായിരുന്ന വെള്ളനാട് സൗഹൃദ കൂട്ടായ്മ.
4: അതെ അതെ.
3: ആ, എന്തൊക്കെയാണ് വെള്ളനാട് വിശേഷങ്ങൾ?
4: ഇപ്പൊ
3: തിരക്കാണോ?
4: തിരക്കല്ല.
3: തിരക്കല്ല എങ്കിൽ ഒരു പാട്ട് കേൾക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി വിളിച്ചതാണ്.
4: ആണല്ലേ.
3: ആ,
4: പാട്ട് എവിടുന്നാ വിളിക്കുന്നത്?
3: മാത്തൊന്നും ഒരിടത്ത് വിഷയമല്ലല്ലോ. താങ്കളൊരു വളരെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരൻ. താങ്കളുടെ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിക്കുന്നു. തിരക്കല്ല എങ്കിൽ രണ്ടുപേര് കേൾക്കാം.
4: തീർച്ചയായിട്ടും.
3: സന്തോഷമല്ലേ.
4: രണ്ടുപേര് ഒരു വീണയാതിൽ നിന്നൊഴിയ ഹൃദയം ഒരു വീണയാതിൽ നിന്നൊഴിയ എന്നെഞ്ചിൽ താളം നിന്നിൽ കേൾക്കുമ്പോൾ എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃദരീതിയിൽ അലയും വീളയിൽ ഹൃദയം ഒരു വീണയായി അതിൽ നിന്നൊഴിയാ.
3: തൽക്കാലം മതി. 12-ാം തീയതി പരിപാടിയൊന്നും വെച്ചില്ലേ?
4: ഇത് എനിക്ക് മനസ്സിലായില്ല. ഇത് എന്നെ അറിയാനുള്ള ആരെ വിളിക്കുന്നതാണല്ലോ. ഇത് 12-ാം തീയതി പരിപാടി ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു.
3: എന്തെങ്കിലും പരിപാടി വെക്കണ്ടേ?
4: എനിക്കിത് മനസ്സിലാവുന്നില്ലത്. എന്നെ ഇത് ആരോ കളിപ്പിക്കാൻ വിളിക്കുന്നതാണ്.
3: 12-ാം തീയതി വളരെ വിശേഷമുള്ളൊരു ദിവസം, അതിങ്ങനെ വിട്ടുകളഞ്ഞത് ശരിയായില്ല.
4: 12-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു.
3: എന്തായാലും 12-ാം തീയതിയിലെ വിശേഷത്തിന്റെ ആശംസ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഒരല്പം വൈകിയാണെങ്കിലും പിറന്നാൾ ആശംസകൾ. അപ്പോ ഇഷ്ടമുള്ളൊരു പാട്ട് ഹൃദയം ഒരു വീണയായി ഇപ്പൊ പാടി, പിന്നെ വേറൊരു പാട്ട് അല്ലെങ്കിൽ എപ്പോഴും ഇഷ്ടമുള്ളൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
4: പെട്ടെന്ന് പറയാൻ ഈ പാട്ട് ഇഷ്ടമാണ്.
3: ഹൃദയം ഒരു വീണയായി.
4: ഹൃദയം ഒരു വീണയായി അത് ഇഷ്ടമാണ്. പിന്നെ ഇത് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ.
3: നീ എന്തേ വൈകി വന്നു പൂന്തിങ്ങളെ.
4: അതെ.
3: അപ്പൊ ഈ പാട്ട് താങ്കൾക്ക് ആശംസയുമായി ആശംസകളോടെ ആകാശവാണിയിൽ വെച്ച് തന്നാ എങ്ങനെ ഇരിക്കും?
4: ആകാശവാണിയില്ല.
3: ആ,
4: എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല.
3: ആ, എന്നാ വിശ്വസിക്കണം.
4: വളരെ ഉപകാരം. നമ്പർ ആരാ തന്നത്?
3: അത് ഇവിടുത്തെ വിഷയമല്ലല്ലോ. ഒരു ആശംസ വന്നു, താങ്കൾ പാട്ട് പാടി, ഇപ്പൊ താങ്കൾക്ക് വേണ്ടി ഒരു പാട്ട് ഇതാ ആകാശവാണിയിൽ നിന്ന് വരുന്നു. അപ്പൊ അത് അത് ഹൃദയം ഒരു വീണയായി ആണോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ വേണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കൺഫ്യൂഷൻ.
4: ഹൃദയം ഒരു വീണയായി.
3: തമ്മിൽ തമ്മിൽ എന്ന സിനിമയിലെ പാട്ടല്ലേ. പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഇടം നൽകി യേശുദാസ് പാടിയത്. മണക്കാടുള്ള ആരെങ്കിലും അറിയാമോ?
4: മണക്കാട് എന്റെ അളിയൻ, അവിടെ താമസിക്കുന്നുണ്ട് ശ്യാമ.
3: ആ ആ, ശ്യാംകുമാർ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിനൊരു സന്ദേശം വെച്ചിരുന്നു. എന്റെ അളിയന്റെ ബർത്ത്ഡേ ആണ് 12-ാം തീയതി, ഒന്ന് വിളിച്ച് വിഷയണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് സന്ദേശം കിട്ടിയപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പൊ വൈകിയാണെങ്കിലും ആശംസകൾ അറിയിക്കാൻ കഴിഞ്ഞാലും താങ്കളുടെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഒക്കെ സന്തോഷം. അപ്പൊ പാട്ടൊക്കെ ആയിട്ട് ഗംഭീരമായി മുന്നോട്ട് പോവുക. നമുക്ക് ഇപ്പൊ പാട്ട് കേൾക്കാം.

0: ഏറ്റവും പ്രിയപ്പെട്ട ആകാശവാണിക്ക് മെയ് 2 എന്റെ അച്ഛന്റെയും അമ്മയുടെയും 27-ാം വിവാഹ വാർഷികമാണ്. രണ്ടുപേർക്കും നല്ല ആശംസകൾ നേരണം. ഇപ്പൊ മോശം ആശംസയുണ്ട്. അമ്മ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് ഹലോ സന്ദേശഗാനം. ഈ പ്രോഗ്രാം അമ്മ നന്നായി ആസ്വദിക്കാറുണ്ട്. വിളിച്ചാൽ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. വിളിക്കും എന്ന പ്രതീക്ഷയോടെ മക്കൾ അർച്ചന, ആര്യലക്ഷ്മി. അമ്മയുടെ പേര് ശ്രീലത, അച്ഛന്റെ പേര് ബാബു. രണ്ടുപേരും വീട്ടിൽ പെൻഷൻ പറ്റി സുഖമായിരിക്കുന്നു. ഹലോ, ഹലോ, സിയാമ്മയാണോ? സിയാമ്മ, എന്താണ് വിശേഷങ്ങൾ? പെൻഷൻ പറ്റി രണ്ടുപേരും കൂടി അവിടെ വെറുതെ ഇരിക്കുകയല്ലേ? ഏ, അതാരാ മൂന്നാമത്? അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇതാരാ അവിടെ വന്നതെന്ന്. അതെ, ഈ 27-ാം വിവാഹ വാർഷികമൊക്കെ ആഘോഷിച്ചിട്ട് ഞങ്ങളാരെയും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലെങ്കിലും ആശംസകൾ. അതെ, എന്നാലും ഇരിക്കട്ടെ, ഒരു ആശംസ. ഞാൻ എന്തായാലും വിളിച്ചില്ലേ, വിളിച്ച സ്ഥിതിക്ക് ഒരു ആശംസ പറഞ്ഞേക്കാം. ഈ പെൻഷൻ പറ്റി വീട്ടിൽ ഇരിക്കുന്നതിനിടയിൽ ഫുൾ ടൈം റേഡിയോ കേട്ടിരിപ്പാണല്ലോ. വേറെന്തെങ്കിലും കേട്ടൂടെ? എന്നിട്ട് ഈ ആശംസയൊക്കെ വന്നത് എവിടെ നിന്നാണെന്ന് വല്ല പിടിയുണ്ടോ? എവിടെ നിന്ന്? ആര് പറഞ്ഞു? ചുമ്മാ അങ്ങ് ഗസ് അടിച്ചോളും. ഈ അങ്ങനെ ആകാശവാണിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിട്ട് സിയാമ്മയുടെ നമ്പർ ആരുടെയിൽ ഉണ്ട്?
1: പിള്ളേരാണെങ്കിലും ഒപ്പിച്ചവനായിരിക്കാം.
0: ഏത് പിള്ളേർ?
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്.
0: ആരൊക്കെ?
1: മൂത്താള് ചെന്നൈയിലാ, അവിടെ ഇല്ല.
0: അർച്ചനയും ആര്യലക്ഷ്മിയോ? ആ, അപ്പൊ എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുവാണ്. ആ, അപ്പൊ ഈ 30-ാം വിവാഹ വാർഷിക ആഘോഷത്തിന് എന്നെ വിളിക്കണം.
1: 27, 28, 30.
0: അത് ഉണ്ടാവുക ചെയ്യും. അതുകൊണ്ടല്ലേ ഉറപ്പുള്ളതുകൊണ്ടല്ലേ വിളിക്കണം ധൈര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ? ഇത് ചലച്ചിത്ര ഗാന പരിപാടിയാണെന്ന് അറിയാലോ. അതാരാ? ഞാനതല്ലോ ചോദിച്ചത്, ഒരു പാട്ട് പറയാമോന്നല്ലേ ചോദിച്ചത്. പിന്നെ അടിപൊളി പാട്ടല്ലേ, ജീവിത സമരം എന്ന സിനിമയിലെ പാട്ട്. എങ്ങും മലർശ്വരൻ പാടുന്ന വേള, ആശാസുന്ദര കൽപ്പനാ സ്വപ്നം, ജീവിതയാത്ര. അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിന്ദി പാട്ടുണ്ട് അതിന്. ലക്ഷ്മീകാന്ത് പ്യാരയലാലിന്റെ ഈണത്തിന് പി ഭാസ്കരൻ എഴുതിയ വരികളാണ്. ഗംഭീര പാട്ടല്ലേ. ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം, ജീവിതയാത്ര. അങ്ങനെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ തരുന്ന വരികളുള്ള ഒരു പാട്ട്. എന്ന് മാത്രമല്ല, ഈ വിവാഹ വാർഷികത്തിനൊക്കെ ചേരുന്ന ഒരു പാട്ടും കൂടിയാ. പിന്നെ അടിപൊളിയല്ലേ. ആശാ സുന്ദര കൽപ്പനാ സ്വപ്നം, ജീവിതയാത്ര.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി, ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി FM, സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്ന

0: ുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
1: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
1: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
2: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല, ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കോളിക് സിയറ്റം, നോൺ ആൽക്കോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴോ ഒക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷേ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിന് ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ജീവിതശൈലിയിൽ എന്തിന് മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിന് മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗറ്, പ്രഷറ്, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിന് വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
2: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം, ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 kg തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 kg വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 kg വെയിറ്റ് കുറയ്ക്കുന്നവർ, 70 kg ഉള്ള ആൾക്ക് 10% 7 kg, 7 kg കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
0: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം, വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.

0: നോക്കുക, മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
0: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്, അതായത് രണ്ടു പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം, ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

Sit up, you.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: എൽ ഇ ഡി ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: മഴവില് തുടരുന്നു. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നും സ്വന്തം സംഗീതത്തിൽ ഹിഷാം അബ്ദുൾ വഹാബ് പാടിയത്. ചിത്രം ദി ഗേൾ ഫ്രണ്ട്. രചന രാഗേന്ദു മൌലി.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഇനി ഹരിഹരൻ പാടിയൊരു ഹിന്ദി ഗസൽ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922

എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

പ്രിയ ശ്രോതാക്കളെ, മഴവില്ല തുടരുന്നു. അൻപുള്ള അപ്പ ഈ തമിഴ് ചിത്രത്തിനുവേണ്ടി വൈരമുത്തുവിന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി, യേശുദാസും എസ് പി ശൈലജയും പാടിയതാണ്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: മഴവില്ലുലിനെ മലയാളം ആൽബം ഗാനങ്ങളിൽ നിന്നും ക്യാമ്പസ് എന്ന ആൽബത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയതാണ്.

0: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
6: നിരഞ്ജൻ ഭാരതിയുടെ വരികൾക്ക് യുവൻ ശങ്കർ രാജ സംഗീതം നൽകി. പ്യാർ പ്രേമ കാതൽ ഈ തമിഴ് ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം പാടിയതാണ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടത്തും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊല്ലത്ത് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചലച്ചിത്രാസ്വാദന ക്യാമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. വിനോദമായല്ല ലോകത്തെയും ജീവിതങ്ങളെയും അടുത്തറിയാനുള്ള ഉപാധിയായാണ് സിനിമയെ കാണുന്നതെന്ന് മന്ത്രി. കോഴിക്കോട് കൊടിയത്തൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 6 മണിക്ക്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം ചിത്രം നാട്ടുരാജാവ്.
5: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളി

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ ഈ ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, MG ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനം, S രമേശൻ നായർ രചിച്ച്, വിദ്യാസാഗർ സംഗീതം പകർന്നത്.

0: ഇന്റർ സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: ശ്രീ ഇന്റർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി, ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം കേൾക്കാം. അഫ്സൽ ജ്യോത്സ്ന എന്നിവർ ലയൺ എന്ന ചിത്രത്തിൽ ആലപിച്ച ഗാനം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: രചന നദിർഷ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. എം ജി ശ്രീകുമാർ, നദിർഷ എന്നിവർ പാടിയത് വെട്ടം എന്ന ചിത്രത്തിലെ ഗാനം.

0: അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി.
2: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കി.

0: ഇരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: യേശുദാസ്, സുജാത എന്നിവർ ഡ്രീംസ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണവും ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-423-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
4: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
2: നഗരപുരാണം.
5: അനന്തപുരിയെ പ്രതിമകളുടെ നഗരമെന്ന് അല്പം അഭിമാനത്തോടെയും തെല്ലു പരിഹാസത്തോടെയും പലരും വിവക്ഷിക്കാറുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരുടെ ഏകദേശം 150-ലേറെ പ്രതിമകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ദേശീയ നേതാക്കളായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നിവരുടെയും പ്രതിമകൾ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര നേതാക്കളായ പൊന്നറ ശ്രീധർ, അക്കാമച്ചെറിയാൻ, KR ഇലങ്കത്ത് തുടങ്ങിയവർക്കും അർഹമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. നവോത്ഥാന നായകരായ നാരായണഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യൻകാളി എന്നിവരുടെ പ്രതിമകളും ആദരവോടെ നഗരം ഏറ്റുവാങ്ങി. മുൻ മുഖ്യമന്ത്രിമാരായ പട്ടം താണുപിള്ള, EMS, R ശങ്കർ, അച്യുതമേനോൻ തുടങ്ങിയവരും സാഹിത്യ സർവഭൗമന്മാരായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വയലാർ രാമവർമ്മ എന്നിവർക്കും ഉചിതമായ പ്രതിമാ സ്മാരകങ്ങൾ അനന്തപുരിയുടെ ഹൃദയഭൂമിയിലുണ്ട്. ഈ പറഞ്ഞവയെല്ലാം സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്ഥാപിക്കപ്പെട്ടവയാണ്. ഇവരോടൊപ്പം തന്നെ പത്രാധിപ സിംഹങ്ങളായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും കേസരി ബാലകൃഷ്ണപിള്ളയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. രാജഭരണകാലത്തും തിരുവനന്തപുരത്ത് പ്രതിമാ സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായവ 1858 മുതൽ 1872 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന മാധവ റാവുവിന്റേതാണ്. ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് ആശയരൂപീകരണം നടത്തിയത് അദ്ദേഹമാണ്. തിരുവിതാംകൂറിന് നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് 1893 മാധവ റാവുവിന്റെ ഒരു സ്റ്റാച്യു കച്ചേരി നടയിൽ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് കച്ചേരി നട സ്റ്റാച്യു ജംഗ്ഷനായി. രാജവാഴ്ച കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റു പ്രതിമകളാണ് അവസാനത്തെ തിരുവിതാംകൂർ നാടുവാഴിയായ ചിത്തിര തിരുനാളിന്റെയും അദ്ദേഹത്തിന്റെ മാതാവായ റാണി സേതു പാർവതിഭായിയുടെയും അക്കാലത്ത് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടേതും. അനന്തപുരിയുടെ പ്രതിമാ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ഇവിടെ തകർക്കപ്പെട്ട പ്രതിമകളുടെ പുരാവൃത്തം കൂടി പറയേണ്ടതുണ്ട്. 1940 തുടക്കത്തിൽ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തമ്പാനൂരിൽ ഒരു സത്രം പണികഴിപ്പിക്കപ്പെട്ടു. ആ കെട്ടിടത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഒരു അർത്ഥകായ പ്രതിമയും സ്ഥാപിച്ചു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് CP രാമസ്വാമി അയ്യർക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വെച്ച് വെട്ടേൽക്കുന്നതും തുടർന്ന് പോലീസ് അക്രമവാഴ്ച അഴിച്ചുവിടുന്നതും. ഈ കൂട്ടക്കുഴപ്പങ്ങൾക്കിടയിൽ അജ്ഞാതരായ ചില സമര പോരാളികൾ ആ പ്രതിമ തകർത്തു. രണ്ടാമതായി തകർക്കപ്പെട്ട പ്രതിമയും CP തന്നെ. അതിന്റെ ചരിത്രം ഇങ്ങനെ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ച് ആദ്യമായി പേരിനെങ്കിലും ഒരു നിയമസഭ രൂപം കൊള്ളുന്നത് തിരുവിതാംകൂറിലാണ്. 1888 ദിവാന്റെ ചേംബറിൽ വെച്ച് കൂടിയ പ്രഥമ സമ്മേളനം പല പല പരിണാമങ്ങൾക്ക് ശേഷം ഇന്നത്തെ അയ്യങ്കാളി ഹാളായ VGT ഹാളിലേക്ക് മാറ്റുകയുണ്ടായി. വാർത്താവിനിമയ സൗകര്യങ്ങൾ പ്രാകൃതാവസ്ഥയിലായിരുന്ന അക്കാലത്ത് സെക്രട്ടേറിയറ്റിനോടടുത്ത് നിയമസഭ സമ്മേളിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ തന്നെ പുതിയ നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചു. പുതിയ മന്ദിരത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിൽ ഈ സഭാമന്ദിരത്തിന് മുന്നിൽ CP ഒരു പ്രതിമയും സ്ഥാപിക്കപ്പെട്ടു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ പ്രതിമ നീക്കം ചെയ്യണമെന്ന അഭിപ്രായം അതിശക്തമായി ഉയർന്നുവന്നു. അന്നത്തെ ഭരണാധികാരി ഈ ആവശ്യം പരിഗണിക്കാത്തതിനെ തുടർന്ന് ഒരു പാതിരാത്രിയിൽ അജ്ഞാതരായ ചിലർ പ്രസ്തുത പ്രതിമ നീക്കം ചെയ്തു. തകർക്കപ്പെട്ട മൂന്നാമത്തെ പ്രതിമ ചിത്ര തിരുനാളിന്റെ മാതാവായ സേതു പാർവതിഭായിയുടേതാണ്. മ്യൂസിയത്തിന്റെ പ്രധാന കവാടത്തിനെതിരെ രാജപാതയുടെ ഓരത്ത് 1941 ഒക്ടോബർ 22 തീയതിയാണ് രാജമാതാവിന്റെ പൂർണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. 1970 നക്സൽ പ്രക്ഷോഭണ കാലത്താണ് ഈ പ്രതിമയ്ക്ക് കേടുപാടുകൾ വരുത്തിയത്. ആ പ്രതിമ സ്ഥാപിച്ചിരുന്ന ശിലാമണ്ഡപം ഒരു ചരിത്ര ശേഷിപ്പായി ഇന്നും കാണാം. രചന വെള്ളനാട് രാമചന്ദ്രൻ, ആഖ്യാനം കവിത അജിത്.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: ആകാശവാണി അനന്തപുരി FM 101.9.
6: പണ്ട് പണ്ട്
7: ഗ്രീക്ക് പുരാണ കഥകൾ.
8: പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
9: ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില വാഗ്വാദങ്ങളുടെ പേരിൽ യുദ്ധത്തിൽ നിന്ന് വീരനായിട്ടുള്ള അക്കിലസ് ഗ്രീക്ക് സൈന്യവുമായി പിണങ്ങി നിൽക്കുകയാണ്. ഗ്രീസിലെ വില്ലാളി വീരന്മാരൊക്കെ മുറിവേറ്റ് ഗ്രീക്ക് താവളങ്ങളിൽ കഴിയുകയാണ്. അക്കിലസ് പങ്കെടുത്താൽ മാത്രമേ ഇനി യുദ്ധത്തിൽ ഒരു മുന്നോട്ടുള്ള പോക്കുണ്ടാകൂ എന്ന അവസ്ഥയിലാണ് ഗ്രീക്ക് സൈന്യം ഇരിക്കുന്നത്. അക്കിലസിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വീരനുമായിട്ടുള്ള പെട്രോക്ലോസ് മരണമടഞ്ഞു. ഇനി അക്കിലസ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ? കഥ കേൾക്കാം. പെട്രോക്ലോസിന്റെ മരണത്തോടെ നിമിഷ നേരം കൊണ്ട് അക്കിലസിന്റെ രഥവും കുതിരകളും അക്കിലസിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അത് ഹെക്ടർ കൈവശപ്പെടുത്താതിരിക്കാൻ ഓട്ടോമേഡോൺ ചെയ്തതായിരുന്നു അത്. മെനലാവൂസ് ഈ കാഴ്ച കണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞെത്തി. മെനലാവൂസിനോടൊപ്പം പെട്രോക്ലോസിന്റെ ശവശരീരം തിരിച്ചെടുക്കാൻ ഗ്രീക്ക് പടയാളികളും ഓടിയെത്തി. ഹെക്ടർ പെട്രോക്ലോസിന്റെ ശവശരീരം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഗ്രീക്കുകാരെ കണ്ടപ്പോൾ അയാൾ ഭയന്നോടി. പെട്രോക്ലോസിന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചെടുത്ത പടച്ചട്ടയും തൊപ്പിയും ധരിച്ച് ഹെക്ടർ നിന്നു. അത് പീലൂസ് അക്കിലസിന് നൽകിയവയായിരുന്നു. ഹെക്ടർ വീണ്ടും ശവശരീരത്തിനായി പിന്തിരിഞ്ഞെങ്കിലും യവനവീരന്മാർ ആയുധം കൊണ്ട് അതിനു ചുറ്റും ഒരു വേലി നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോയി. കപ്പലിന്റെ മുകൾ തട്ടിൽ നിന്ന്

അക്കിലസ് നോക്കുകയായിരുന്നു. ഗ്രീക്കുകാരുടെ അമ്പരപ്പും വിഹ്വലതയും അദ്ദേഹം കണ്ടു. തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ അദ്ദേഹത്തിന് ആകെ ആകാംക്ഷയായി. അക്കിലസിന്റെ പക്കൽ ഓടിയെത്തിയ ഗ്രീസിലെ പടയാളികൾ പറഞ്ഞു, അക്കിലസ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അങ്ങേ അറിയിക്കാനുള്ളത്. നമ്മുടെ വീരനായകനായ പെട്രോക്ലോസിനെ ട്രോജൻകാർ വധിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരത്തിനായി ഇപ്പോൾ ഗ്രീക്കുകാർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പെട്രോക്ലോസിന് നൽകിയ തലപ്പാവും കവചവും ഹെക്ടർ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും അക്കിലസ് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. അക്കിലസിന്റെ അമ്മ തേറ്റിസ് ദേവി മകന്റെ ഈ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി. അക്കിലസ് പറഞ്ഞു, അമ്മേ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പടച്ചട്ടയും ട്രോജൻകാർ കൈവശപ്പെടുത്തി. ഹെക്ടറിനെ കൊല്ലാതെ ഇനി ഞാൻ ഉറങ്ങില്ല അമ്മേ. തേറ്റിസ് ദേവി പറഞ്ഞു, നീ ഹെക്ടറെ കൊല്ലുകയാണെങ്കിൽ അധികം താമസിയാതെ നീയും യുദ്ധത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ അക്കിലസ് പറഞ്ഞു, എനിക്ക് ഈ നിമിഷത്തിൽ തന്നെ മരിച്ചാൽ മതി. എന്റെ ആത്മസുഹൃത്തിനെ രക്ഷിക്കാൻ എനിക്കായില്ലല്ലോ. അവനെ എനിക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയാണല്ലോ ചെയ്തത്. ഞാൻ അയാളെ സഹായിക്കാതിരുന്നത് എന്റെ വലിയ തെറ്റാണ്. ഹെക്ടറിനെ എനിക്ക് കൊല്ലണം. ഇവിടെ വന്നതിനു ശേഷം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എനിക്ക് ഇടവരുത്തിയ ആ വഴക്ക് ആവശ്യമില്ലാത്തതായിരുന്നു. എന്റെ വാശിയും പകയും ഇനി ട്രോജൻകാരോട് മാത്രമായിരിക്കും. എന്റെ പെട്രോക്ലോസിനെ കൊന്ന ഹെക്ടറിനെ ഞാൻ കൊന്നിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ തേറ്റിസ് ദേവി പറഞ്ഞു, നിന്റെ തീരുമാനം എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നിനക്ക് യുദ്ധം ചെയ്യാൻ എങ്ങനെ കഴിയും? നിന്റെ പടച്ചട്ടയും തലപ്പാവുമൊക്കെ ഹെക്ടർ കൊണ്ടുപോയില്ലേ? തേറ്റിസ് ദേവി അത് പറഞ്ഞപ്പോഴാണ് അക്കിലസ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പടച്ചട്ട ഇല്ലാതെ ഹെക്ടറോട് എതിരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. തേറ്റിസ് ദേവി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ പോകട്ടെ. ദേവന്മാരുടെ ലോഹപ്പണിക്കാരനായ ഹെഫസ്തൂസിനെ കൊണ്ട് ഞാനൊരു പുതിയ പടച്ചട്ടയും തലപ്പാവും ഉണ്ടാക്കി നാളെ കൊണ്ടുവന്ന് തരാം. അതും പറഞ്ഞ് തേറ്റിസ് ദേവി അപ്രത്യക്ഷയായി. അക്കിലസ് തന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ആയപ്പോൾ തേറ്റിസ് ദേവി വന്നു. തലേ ദിവസം പറഞ്ഞിരുന്നതുപോലെ നല്ല ഒരു പടച്ചട്ടയും ദേവി കൊണ്ടുവന്നിരുന്നു. അത് കണ്ട് നിർമ്മിടൻകാരുപോലും അത്ഭുതപ്പെട്ടുപോയി. അഖിലസിന് സന്തോഷമായി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രതികാരം ചെയ്യാനുള്ള ആയുധം വന്നെത്തിയിരിക്കുന്നു. അമ്മയോട് നന്ദി പറഞ്ഞ് അയാൾ പടച്ചട്ട വാങ്ങിയണിഞ്ഞു. അങ്ങനെ ട്രോജൻ കടൽത്തീരത്തുകൂടി അഖിലസ് നടന്നു. ഗ്രീക്കുകാരായ പടയാളികളെയെല്ലാം അഖിലസ് വിളിച്ചുകൂട്ടി. ഒഡീസിയൂസ്, ഡിയമേഡസ്, മെനലാവൂസ്, ആഗ്മെനോൺ എന്നിവരെല്ലാം മുറിവേറ്റ് തളർന്നവരായിരുന്നെങ്കിലും അഖിലസ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ആകെ ഉന്മേഷമായി. അഗമെനോൺ, നമ്മൾ തമ്മിലുള്ള തർക്കം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട. നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടായ ഭിന്നതയൊക്കെ ഞാൻ മറക്കാം. എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമുക്ക് ഗ്രീക്കുകാരെ മുഴുവൻ ഒരുമിച്ച് നിർത്തി യുദ്ധത്തിന് പോകാം. അപ്പോൾ അയാൾ പറഞ്ഞു, അക്കിലസ്, താങ്കളുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് തരുന്നത്. പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു. നമ്മുടെ വീരനായകനായ അക്കിലസിനെ ഞാൻ വേദനിപ്പിച്ചു. അതിനൊക്കെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കിലസിനോട് മാപ്പ് പറയുകയാണ്. എന്ന് മാത്രമല്ല, എന്റെ സമ്പത്തിൽ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അക്കിലസിന് നൽകുകയും കൂടി ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അക്കിലസിനും സമാധാനമായി. അവർ വളരെ സന്തോഷത്തോടെ നന്ദിപൂർവ്വം യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അജയനായ അഖിലസ് തന്റെ മുന്നിൽ കണ്ട ട്രോജൻ പടയാളികളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ശത്രുക്കളുടെ കുന്തമോ അസ്ത്രമോ ഒന്നും അഖിലസിന്റെ ലോഹ പടച്ചട്ടയിൽ പോറൽ പോലും ഏൽപ്പിച്ചില്ല. ട്രോജൻ പടയാളികൾ ആകെ പേടിച്ച് പിന്തിരിഞ്ഞോടി. ചിലർ രക്ഷപ്പെടുവാനായിട്ട് നദിയിൽ ചാടി. അങ്ങനെ അവർ അവിടെ മുങ്ങി മരിച്ചു. പ്രിയാം രാജാവ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് അഖിലസിന്റെ വിജയ പോരാട്ടം കാണുകയായിരുന്നു. അക്കിലസിന്റെ പരാക്രമം കണ്ട് അദ്ദേഹം യുദ്ധദേവൻ തന്നെയോ എന്ന് പ്രിയാം ശങ്കിച്ചുപോയി. കോട്ടയുടെ വാതിലുകളെല്ലാം തുറന്നിടാൻ രാജാവ് കൽപ്പിച്ചു. പ്രാണരക്ഷാർത്ഥം ട്രോജൻ സൈന്യങ്ങളെല്ലാം കോട്ടയിൽ അഭയം തേടി. ട്രോജൻ നഗരം രക്തക്കളമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയന്നോടിയ ട്രോജൻ പടയുടെ പിന്നാലെ അക്കിലസും ഗ്രീക്കുകാരും പാഞ്ഞു ചെന്നു. ട്രോജൻ സൈന്യം മുഴുവൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചെങ്കിലും ഹെക്ടർ മാത്രം സമരഭൂമിയിൽ നിന്നു. പ്രിയാം രാജാവ് താഴേക്കിറങ്ങി വന്ന് മകനോട് കരഞ്ഞപേക്ഷിച്ചു കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് ജീവൻ രക്ഷിക്കണമെന്ന്. അഖിലസ് ഹെക്ടറെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ് എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ പ്രിയാം വിളിച്ചു പറഞ്ഞു, മകനെ ഹെക്ടർ, അഖിലസ് നിന്നെ കൊല്ലാനാണ് വരുന്നത്. ഓടി ഈ കോട്ടയ്ക്കുള്ളിൽ കയറും, സമയമില്ല, വേഗം വരൂ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. ഹെക്ടറാകട്ടെ അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ അഖിലസിനെ നേരിടാനായി തന്റെ ഇടത്തോടെ നിന്നു. സംഹരിക്കുവാനുള്ള ആവേശം ബാധിച്ചതുപോലെ അഖിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. ശരിക്കും ഹെക്ടറിന് പേടിയുണ്ടായിരുന്നു. എങ്കിലും വെല്ലുവിളിയോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്.
അക്കിലസ് ഹെക്ടറുടെ ശിരസിന് നേർക്ക് കുന്തമെറിഞ്ഞു.

ഹെക്ടർ ഒഴിഞ്ഞുമാറി. ഇനി ഹെക്ടറിന്റെ ഊഴമാണ്. അദ്ദേഹം ആഞ്ഞെറിഞ്ഞ കുന്തം അക്കിലസ് പരിച കൊണ്ട് തടുത്തു. അക്കിലസിന്റെ പരിച രണ്ടായി പിളർന്നു. പരിച വലിച്ചെറിഞ്ഞുകൊണ്ട് അക്കിലസ് ഹെക്ടറിന്റെ അടുത്തെത്തി. അക്കിലസിനെ വെട്ടാനായി ഹെക്ടർ വാൾ വലിച്ചൂരിയ നിമിഷത്തിൽ അക്കിലസ് അയാളെ ആഞ്ഞടിച്ചു. ഹെക്ടർ നിലംപതിച്ചു. പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അക്കിലസ് പറഞ്ഞു, ഹെക്ടർ, ഇപ്പോഴെന്തായി നിന്റെ വീരവാദം? എന്റെ പ്രിയപ്പെട്ട പെട്രോക്ലോസിന്റെ ഘാതകനാണ് നീ. നീ ജീവിച്ചാൽ എനിക്ക് വിശ്രമിക്കാനാവില്ല. നീ മരിക്കണം. അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കെ ഹെക്ടർ അപേക്ഷിച്ചു, അക്കിലസ്, നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മൃതദേഹം എന്റെ ആൾക്കാരായ ട്രോജൻ പടയാളികളെ ഏൽപ്പിക്കണം. വിധിപ്രകാരം എന്റെ ശവശരീരം സംസ്കരിക്കാൻ താങ്കൾ അനുവദിക്കണം. അപ്പോൾ അക്കിലസ് അലറി, സംസ്കാരത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. ഹെക്ടർ അപ്പോൾ മറുപടിയായി, നിങ്ങളുടെ ഇഷ്ടം പോലെ പെരുമാറിക്കൊള്ളൂ. പക്ഷേ നിങ്ങളുടെ ഈ ഹൃദയകാഠിന്യത്തിന് ദൈവം ശിക്ഷ നൽകും. അത് ഞാൻ സത്യം ചെയ്യുകയാണ്. നിങ്ങൾ എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ അനുജനായ പാരീസിന്റെ അടിയേറ്റ് നിങ്ങൾ ഇവിടെ മരണമടയും. അതും പറഞ്ഞുകൊണ്ട് ഹെക്ടർ അന്ത്യശ്വാസം വലിച്ചു. ഗ്രീക്ക് താവളത്തിലേക്ക് ഹെക്ടറുടെ ശവശരീരം കൊണ്ടുപോകാൻ അക്കിലസ് നിർദ്ദേശിച്ചു. അത് അവർ അനുസരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് പ്രിയാം രാജാവ് ഒറ്റയ്ക്ക് അക്കിലസിന്റെ അടുത്തെത്തി. തന്റെ മകന്റെ മൃതശരീരം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ആ വൃദ്ധന്റെ ധൈര്യവും പുത്രസ്നേഹവും കണ്ടപ്പോൾ അക്കിലസ് അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് മാത്രം ഹെക്ടറുടെ മൃതശരീരം അക്കിലസ് വിട്ടുകൊടുത്തു. വിധിയാവണ്ണം മകന്റെ ശവശരീരം പ്രിയാം രാജാവ് സംസ്കരിച്ചു. ജയപരാജയങ്ങൾ ആർക്കാണെന്ന് തീരുമാനിക്കാനാവാത്ത വിധം ട്രോജൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോയി നഗരത്തിനുള്ളിലെ പ്രിയാം രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യോഗം നടന്നു. പ്രിയാം രാജാവ് തന്നെയായിരുന്നു യോഗം നടത്തിയിരുന്നത്. പണ്ഡിതന്മാരും സൈന്യാധിപന്മാരും പ്രഭുക്കന്മാരും ഒക്കെ യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും ശക്തനായിട്ടുള്ള ഹെക്ടർ യുദ്ധത്തിൽ മരണമടഞ്ഞിരിക്കുന്നു. അക്കിലസ് നമ്മയെല്ലാം കീഴടക്കുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അതിലൊരാൾ പറഞ്ഞു. ട്രോയി നഗരത്തിൽ നിന്ന് അവർ നമ്മെ തുരത്തി. നമ്മുടെ ഈ പ്രിയപ്പെട്ട രാജ്യത്തിന് തീ കൊടുക്കുന്ന സമയം അധികം ദൂരമാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയം പറഞ്ഞു, നമ്മൾ ആരും നഗരം വിട്ടുപോകേണ്ട അവസ്ഥ എത്തിയിട്ടില്ല. എത്യോപ്യയിലെ രാജാവായ മെംനോൺ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രയും വേഗം വരുമെന്നാണ് എന്റെ വിശ്വാസം. അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ മതി. ശത്രുവിനെ പേടിച്ചോടി അന്യരാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ പടപൊരുതി മരിക്കുന്നതല്ലേ നല്ലത്. യുദ്ധം കൊണ്ട് ക്ഷീണിച്ച പോളിഡെമസ് പറഞ്ഞു, എത്യോപ്യയിലെ രാജാവ് വരുമെന്ന് തന്നെ കരുതുക. പക്ഷെ അദ്ദേഹത്തിന് നമ്മയെല്ലാം രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അജയ്യനായ ഗ്രീക്ക് സൈന്യാധിപനാണ് അക്കിലസ്. അയാൾ അദ്ദേഹത്തെയും വധിച്ചെങ്കിലോ? പിന്നീട് എന്താണ് നമ്മുടെ അവസ്ഥ? ഈ 13 മണിക്കൂറെങ്കിലും നമുക്ക് ഹെലനെയും കവർന്നെടുത്ത വസ്തുവകകളെയും തിരികെ കൊടുത്ത് ഗ്രീക്കുകാരോട് സന്ധി ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? പോളിഡെമസ് പറഞ്ഞത് പരമാർത്ഥമാണെന്ന് സദസ്സിലുണ്ടായിരുന്നവർക്കൊക്കെ തോന്നി. പക്ഷെ പാരീസ് മുന്നോട്ട് വന്നു പറഞ്ഞു, പോളിഡെമസ്, നിങ്ങൾ യുദ്ധക്കളത്തിലെ ഭീരുവാണോ? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരുന്നുകൊള്ളൂ. ബാക്കിയുള്ള ട്രോജൻകാരൊക്കെ യുദ്ധം ചെയ്തുകൊള്ളൂ. ഉടനെ തന്നെ പോളിഡെമസ് അതിന് മറുപടി കൊടുത്തു, പാരീസ് രാജകുമാരാ, നിങ്ങളുടെ വിഡ്ഢിത്തം കൊണ്ടാണ് ഈ ദുരിതം എല്ലാം ഉണ്ടായത്. പുരുഷാരം മുഴുവനും നശിക്കാൻ മാത്രമേ നിങ്ങളുടെ ഈ പോക്ക് ഉപകരിക്കുകയുള്ളൂ. പാരീസ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. യുദ്ധത്തിനും ദുരന്തങ്ങൾക്കും കാരണം താനാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും ഹെലനെ വിട്ടുകൊടുക്കുക എന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ആ സമയത്ത് എത്യോപ്യയിലെ രാജാവായ മെംനോൺ വന്നെത്തി. ട്രോജൻ സൈന്യം ആകെ ആവേശത്തിലായി. പിറ്റേ ദിവസം അയാൾ ട്രോജൻ സൈന്യത്തെ നയിക്കുകയും ചെയ്തു. അതിഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് പിന്നീട് നടന്നത്. ആർത്തിരമ്പുന്ന സമുദ്രങ്ങളിലെ തിരമാലകൾ പോലെ സൈന്യ വ്യൂഹങ്ങൾ അണിനിരന്നു. അക്കിലസ് അസ്ത്രമേതും എത്യോപ്യൻ രാജാവായ മെംനോണിന്റെ സമീപം നിന്ന രണ്ട് ട്രോജൻ സൈന്യത്തലവന്മാരെ വധിച്ചു. മെംനോൺ പൈലോസിലെ ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. വയസ്സനായ നെസ്തോർ അവരുടെ നടുവിൽ നിൽക്കുന്നു. നെസ്തോറിനെ ലക്ഷ്യമാക്കി മെംനോൺ കുന്തമെറിഞ്ഞു. നെസ്തോറിന്റെ ഇളയപുത്രനായ ആന്റിലോക്കോസ് പിതാവിന്റെ മുന്നിൽ ചാടിയെത്തി. കുന്തം അയാളുടെ നെഞ്ചിൽ തറച്ചു. ആന്റിലോക്കോസ് മരിച്ചു വീണു. കോപവും ദുഃഖവും സഹിക്കാൻ പറ്റാതെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് നെസ്തോർ മെംനോണിന്റെ നേരെ എത്തി. ഒറ്റയടിക്ക് അയാളെ കൊല്ലാൻ മെംനോണിന് കഴിയുമായിരുന്നെങ്കിലും അത് ചെയ്തില്ല. നെസ്തോർ തന്റെ പിതാവിന്റെ ഉത്തമ സുഹൃത്താണെന്ന കാര്യം മെംനോണിനും അറിയാമായിരുന്നു. മെംനോൺ പറഞ്ഞു, നെസ്തോർ രാജാവേ, നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല. ഇത് കേട്ടതോടെ നെസ്തോർ അവിടെ നിന്ന് പോയി. എന്നിട്ട് അക്കിലസിനോട് പറഞ്ഞു, അക്കിലസേ, എന്റെ മകനെ വധിച്ചവനാണ് മെംനോൺ. നീ അവനെ കൊല്ലണം.

0: രണ്ടാളും പൊരിഞ്ഞ യുദ്ധമാണ്. ആരും കീഴടങ്ങുന്ന ലക്ഷണമില്ല, ആരും തോൽക്കുന്ന ലക്ഷണവുമില്ല. ചുറ്റുമുള്ളവരൊക്കെ വികാരഭരിതരായി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ അതാ അത് സംഭവിച്ചു. അക്കില്ലസിന്റെ വാൾ മെംനോൺ രാജാവിന്റെ നെഞ്ചിലൂടെ കടന്നു. ശക്തനായിട്ടുള്ള എത്യോപ്യൻ രാജാവ് മെംനോൺ നിലംപതിച്ചു. ട്രോജൻകാർക്ക് അതുവരെയുണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നുപോയി. അവർ പരിഭ്രാന്തരായി. ഗ്രീക്കുകാരാവട്ടെ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ട്രോജൻ സൈന്യം കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. അക്കില്ലസും കൂട്ടരും പിറകെയും കോട്ടയുടെ വാതിൽക്കിലെത്തി. വിജയം തങ്ങൾ കൈവരിച്ചുവെന്നും നിമിഷങ്ങൾക്കകം ട്രോജൻ നഗരം ചുട്ടരിക്കാമെന്നും ഗ്രീക്കുകാർ കരുതി. കോട്ടവാതിലിലേക്ക് കുതിച്ചുപാഞ്ഞ അക്കില്ലസിന്റെ കണങ്കാലിൽ ഒരു അസ്ത്രം വന്നു പതിഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അക്കില്ലസ് ഭൂമിയിൽ വീണു. പാരിസ് തൊടുത്തുവിട്ട അമ്പായിരുന്നു അത്. കണങ്കാലിൽ ഒഴികെ ശരീരത്തിൽ ഒരിടത്തും ആയുധം പ്രയോഗിച്ച് അക്കില്ലസിനെ കൊല്ലാൻ കഴിയുകയില്ലായിരുന്നു. അക്കില്ലസ് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയായ തേറ്റിസ് ദേവി സ്റ്റിക്സ് നദിയിൽ അയാളെ മുക്കിയതിന്റെ ഫലമാണത്. അന്ന് കണങ്കാൽ മാത്രം നനഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അവിടെ മാത്രം ആയുധപ്രഹരമേൽക്കും. അതല്ലെങ്കിൽ അക്കില്ലസ് അമരനായിരുന്നു. അക്കില്ലസിന്റെ കണങ്കാലിലെ മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ആ മഹാനായിട്ടുള്ള ഗ്രീക്ക് വില്ലാളി വീരൻ മരണമടഞ്ഞു. അങ്ങനെ ഹെക്ടർ മരണത്തിന് തൊട്ടു മുൻപ് പറഞ്ഞത് സത്യമായി മാറി. പാരീസിന്റെ അമ്പുകൊണ്ട് അജയ്യനായിരുന്ന അക്കില്ലസ് മരണമടഞ്ഞിരിക്കുന്നു. അക്കില്ലസിന്റെ മരണത്തോടെ ഗ്രീക്ക് പടയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ട്രോജൻ യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്
3: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: 19th റോസ്കാർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം അമ്പലനഗറിൽ പൂർത്തീകരിച്ച നീലാംബരി ഫ്ളാറ്റിന്റെ താക്കോൽദാന കർമ്മം മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാനും അതിന് പ്രായോഗിക പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ചപരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-2328-184, മറ്റൊരു നമ്പർ 8547-72-034. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. തുടർന്ന് ചലച്ചിത്ര ഗാനം. 9:00 മെഹഫിൽ. 9:30 സംഗീതസുധ. തൃശൂർ സി രാജേന്ദ്രൻ, ഭവ്യലക്ഷ്മി സജി എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ജെ ജേക്കബ്. രാവിലെ 6 മണി, 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലാപനം എൻ ജെ ജോഷിലാൽ. ഉദയഗീതം ബാലഗോപാലൻ തമ്പി പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം, പാട്ടും പൊരുളും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഇതിൽ ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 26-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണി വരെ പുത്തൻ പാട്ടുകൾ.

10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഗാന കൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. മലയാള കവികളുടെ രചനകൾ 4-ാം ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 ഉള്ളത് പറയാം. 5:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീതസുധ. നാമഗിരിപ്പേട്ട കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ജെ ജേക്കബ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C. കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C. കുറഞ്ഞ താപനില 25°C. പെയ്ത മഴ 0.8 mm. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, ദീപക് തെ വീണം പകർന്ന്, ലാൽ ജോബ് കുര്യൻ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം ഹണിബി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: ഇനി കേൾക്കാം ഗോദ എന്ന ചിത്രത്തിൽ ഗൗരി ലക്ഷ്മി പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ രചിച്ചത് മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം സന്തോഷ് വർമ്മ രചിച്ച്, ബി അജ്നീഷ് ലോക്നാഥ് സംഗീതം പകർന്ന്, KS ഹരിശങ്കർ ആലപിച്ച ഗാനം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തിലേതാണ്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാത്തെ ഹുയേ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
0: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ

0: മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. അർഷാദ് റഹീമിന്റെ വരികൾക്ക് വില്യം ഫ്രാൻസിസ് സംഗീതം പകർന്ന് നിത്യ മാമൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്താടാ സജി.

എനിക്കേൽക്കാം ശുഭരാത്രി എന്ന ചിത്രത്തിൽ ബിജിപാൽ, സൂരജ് സന്തോഷ് എന്നിവർ ആലപിച്ച ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ബിജിപാൽ.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
2: അല്ല, ഇത് എവിടെ സംഭവം?
1: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
2: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
3: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ശാല.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
8: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
7: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
10: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
9: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
11: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
12: അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
13: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
14: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
15: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഗുളിക കഴിക്കുമ്പോൾ കയ്പുള്ള ഗുളിക ചവച്ച് കഴിക്കാറില്ല, വിഴുങ്ങാറാണ് പതിവ് അല്ലേ? അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്ക് അനുവർത്തിക്കാം. അപമാനം, പരാജയം, ദുഃഖങ്ങൾ തുടങ്ങിയ കൈപ്പേറിയ അനുഭവങ്ങളെ നമുക്ക് അവഗണിച്ചു കളയാം. ജീവിതത്തിലെ നല്ല ഓർമ്മകളെ മാത്രം അയവിറക്കുകയും അങ്ങനെ ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യാം. ഈ ഒരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ആണ്. പരിപാടി ആരംഭിക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം കേട്ടോളൂ, എന്താണ് ടെറേറിയം? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം പുതിയ തലമുറ കീടനാശിനികളെ കുറിച്ചാണ്. ഈ വിഷയം ഇന്ന് കർഷകരും സമൂഹവും ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നാണ്. വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ രീതിയിലുള്ള കീടനാശിനികൾ ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കീടനാശിനികളുടെ ശരിയായ ഉപയോഗം മനുഷ്യാരോഗ്യത്തിലും പ്രകൃതിയിലും ഉണ്ടാക്കാവുന്ന സ്വാധീനങ്ങളും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ്. അതിനാൽ തന്നെ ശാസ്ത്രീയ അറിവോടെയും ഉത്തരവാദിത്വത്തോടെയും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കാലത്തിന്റെ ആവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു.

0: ജോർജ്.
1: സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി.
1: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികൾ എന്ന് നമ്മൾ പറയുമ്പം ഇത് എന്തുവാണ്, ഇത് എങ്ങനെയാണ് ഇത് നമ്മുടെ കൺവെൻഷണൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാസ കീടനാശിനിയുമായിട്ട് ഇതിന്റെ ഒരു വ്യത്യാസം എന്തുവാണ് സർ?
2: നമ്മൾ ഒരു 2000 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനാശിനികളുടെ ചരിത്രം തുടങ്ങുന്നത് രാസകീടനാശിനികളുടെ ചരിത്രം തുടങ്ങുന്നത് 1939 DDT കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ്. 40s DDT DDT അന്നത്തെ കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന BHC അടക്കുന്ന ഓർഗനോക്ലോറിൻ വിഭാഗം വളരെ വ്യാപകമാകുന്നത്. 40s 50s ഒക്കെ ഒത്തിരി ഈ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 70s വരെ BHC ഒക്കെ ഏതാണ്ട് 2000 വരെയൊക്കെ നമ്മളുടെ രാജ്യത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നു. DDT ഒക്കെ അതിന്റെ ഇടയ്ക്കൊക്കെ നിരോധിക്കപ്പെട്ട് ഒത്തിരിയധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. ഇപ്പൊ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട ഒറ്റ കീടനാശിനികൾ പോലും വിപണിയിലില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. അത് കഴിഞ്ഞ് 40s തന്നെ പിന്നെ 50s 60s ഓർഗനോഫോസ്ഫോറസ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വന്നു. അതിലിപ്പോഴും കുറേയധികം കീടനാശിനികൾ നിരോധിക്കപ്പെട്ടു പോയി. പക്ഷെ കുറേയധികം കീടനാശിനികൾ ഇപ്പോഴും നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിനാൾഫോസ്, ക്ലോർപൈറിഫോസ്, ഡൈമെത്തവേറ്റ് എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ടതാണ്. അതും 50s 60s വളരെ കുറച്ച് കീടനാശിനികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതും ഈ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതിനുശേഷം 70s സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗം എന്ന് പറഞ്ഞ് ഒരു 4th ഒരു വിഭാഗം വിപണിയിലേക്ക് വന്നു. സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിലെ കീടനാശിനികൾ ഇപ്പോഴും വ്യാപകമായിട്ട് നമ്മളുടെ കാർഷിക മേഖലയിലും കൊതുകുകളെ നശിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ കീടനാശിനികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ ഓർഗനോക്ലോറിൻ, ഓർഗനോഫോസ്ഫേറ്റ്, കാർബമേറ്റ് വിഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉയർന്ന അളവിൽ വേണ്ടതാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ ചില കീടനാശിനികൾ, ഇപ്പൊ കാർബമേറ്റ് വിഭാഗത്തിൽപ്പെട്ട കാർബാറിൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു, നിരോധിക്കപ്പെട്ടു പോയ ഒരു സാധനമാണ്. അതിൽ സെവിൻ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ടായിരുന്നു. അത് 1 ലിറ്ററിലേക്ക് നമ്മൾ 3 gram തൊട്ട് 4 gram വരെയൊക്കെ ആയിരുന്നു മിക്സ് ചെയ്തുകൊണ്ട്. ഇതിന്റെയൊക്കെ പ്രവർത്തനം കീടങ്ങളിലെയും മനുഷ്യരിലെയും പ്രവർത്തനം ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പൊ അതായത് കീടങ്ങൾക്ക് ദൂഷ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ മനുഷ്യർക്കും ദൂഷ്യഫലം ഉണ്ടാക്കുന്നതായിരുന്നു ഓർഗനോഫോസ്ഫേറ്റും കാർബമേറ്റും അതുപോലെ തന്നെ ഓർഗനോക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ടത്. അതേസമയം സിന്തറ്റിക് പൈറത്രോയിഡ് മനുഷ്യർക്ക് താരതമ്യേന സുരക്ഷിതമായതുകൊണ്ടുകൂടിയാണ് അതൊക്കെ ഇപ്പോഴും ഉപയോഗിക്കപ്പെട്ടു വരുന്നത്. ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് മനുഷ്യർക്കും കീടങ്ങൾക്കും ഒരേപോലെ ദോഷകരമാണ്. പിന്നെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഏതൊരു കീടനാശിനിയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. ഒരു 10, 40, 50 കൊല്ലം ഒരേ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഉപയോഗിച്ചതോടുകൂടി കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി അപ്പോഴത്തേക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കുറേയധികം പ്രാധാന്യം നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നു. അപ്പൊ കൂടുതൽ വിഷലിപ്തമായ കീടനാശിനികൾക്ക് പകരം പുതിയത് വേണമെന്ന് വന്നു. പിന്നെ അതുകൂടാതെ തന്നെ DDT പോലെയുള്ള കീടനാശിനികളും പരിസ്ഥിതിയിൽ കൂടുതൽ കാലം, നമ്മൾ ബയോ അക്യുമുലേഷൻ എന്നൊക്കെ പറയുന്ന കൂടുതൽ കാലം നിലനിൽക്കുന്നു എന്നുള്ളത്, അതായത് തളിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ DDT ഒക്കെ ആണ് ഈ കൊല്ലങ്ങളോളം നിലനിൽക്കുന്നത്. അപ്പൊ അതൊക്കെ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇതിനെ മറികടക്കുന്നതിനായിട്ടാണ് പുതിയ തലമുറ കീടനാശിനികൾ 90s അവസാനത്തോടുകൂടിയാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് ആദ്യകാലത്ത് മാർക്കറ്റിൽ വന്നത്. അപ്പൊ അതിലൊക്കെ വന്നപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട അളവ് വളരെ കുറവാണ്. അതിലൊരു കീടനാശിനി ഇമിഡാക്ലോപ്രിഡ് ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കീടനാശിനി, അത് ഉപയോഗിക്കുന്ന അളവ് എന്ന് പറയുന്നത് 10 ലിറ്ററിലേക്ക് 3 mL വേണ്ടും. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം കാർബാറിൽ എന്ന് പറയുന്നത് 1 ലിറ്ററിലേക്ക് 3 gram വേണ്ടിയിരുന്ന സ്ഥാനത്ത് 10 ലിറ്ററിലേക്ക് 3 mL എന്നുള്ളത്, അതായത് 1/10 നമ്മളുടെ പ്രകൃതിയിലേക്ക് ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആ പുതിയ കീടനാശിനികളുടെ ഒരു മെച്ചമായിരുന്നു. മനുഷ്യർക്ക് തീർത്തും ദോഷം കുറഞ്ഞ ഒരു തരം കീടനാശിനിയായിരുന്നു, ഒത്തിരി കാലം പ്രകൃതിയിൽ നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പഴയ തലമുറയും പുതിയ തലമുറ കീടനാശിനികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. നിയോനിക്കോട്ടിനോയിഡ് വിഭാഗം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയോനിക്കോട്ടിനോയിഡ് വിഭാഗത്തിന് ഞങ്ങൾ അതിനെ സെലക്ടിവിറ്റി എന്നാണ് പറയുക. അതായത് കീടങ്ങൾക്ക് കൂടുതൽ ദോഷകരവും മനുഷ്യർക്ക് കൂടുതൽ സുരക്ഷിതവുമായ കീടനാശിനി, അതിനെയാണ് നമ്മൾ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെലക്ടിവിറ്റി

0: ഈ ഒരു ചെറിയ ഡിഫറൻസും കൊണ്ട് തന്നെ മനുഷ്യർക്ക് അത് ദോഷകരമല്ലാതെയാകുകയും കീടങ്ങൾക്ക് ദോഷകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, എങ്ങനെയാണ് ഇത്തരം കീടനാശിനികൾ കീടങ്ങൾക്ക് കൂടുതൽ ദോഷം. അതുകൊണ്ടാണ് ചെറിയ അളവിൽ തന്നെ വളരെയധികം ഫലപ്രാപ്തി കിട്ടുന്നത്.
1: ജനറലി പെസ്റ്റിസൈഡിനെ നമ്മൾ ഡിഫറെന്റ് ലേബിൾസ് കൊടുക്കാറുണ്ടല്ലോ, ചുമപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, ഇങ്ങനെ. അപ്പൊ ഈ പുത്തൻ തലമുറ കീടനാശിനികൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണത്?
0: മിക്കവാറും എല്ലാം തന്നെ നീലയും കുറെ അധികം എണ്ണം പച്ചയുണ്ട്, വളരെ ചുരുക്കം എണ്ണം മഞ്ഞ അടയാളത്തിലും വരുന്നുണ്ട്. ചുമപ്പ് അടയാളത്തിലൊക്കെ ഒന്നും തന്നെ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയമൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ ക്ലോറാൻഡ്രാൻലിപ്പോൾ ഫ്ലൂബൻഡയാമൈഡ് പോലെയുള്ളത്, അതൊക്കെ പച്ചയാണ്. നമ്മൾ താരതമ്യേന സുരക്ഷിതം എന്ന് പറയുന്ന കണത്തിൽപ്പെട്ടാണ് ആ തലമുറയിൽ. ബാക്കി ഭൂരിഭാഗവും നീലയാണ്, ചുരുക്കം ഒന്ന് രണ്ടെണ്ണം മഞ്ഞ അടയാളത്തിലുണ്ട്.
1: ജനറലി നമ്മൾ ഈ കീടനാശിനികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിസ്റ്റമിക്കും ഉണ്ട്, കോൺടാക്റ്റും ഉണ്ട്, നമ്മുടെ പ്ലാന്റ്സിന്റെ അകത്തോട്ട് പോകുന്ന പെസ്റ്റിസൈഡ്സും ഉണ്ട്, പുറത്ത് തന്നെ നിൽക്കുന്നതും ഉണ്ട്. അപ്പൊ ഈ ഒരു ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്സ്, ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് സർ?
0: അത് പലതും പലതാണ്. ഇപ്പൊ നിയോനിക്കോട്ടിനോട് ഭാഗത്തിൽപ്പെട്ട കീടനാശിനികളെല്ലാം തന്നെ അന്തർവ്യാപന ശക്തിയുള്ള സിസ്റ്റമിക്കാണ്. അതേസമയം ഡയമൈഡാണെങ്കിൽ കുറെയൊക്കെ അന്തർവ്യാപന ശക്തിയുണ്ട്, നീനക്കോട്ടിന്റെ അത്രയും തന്നെ ഇല്ലെങ്കിൽ പോലും. പക്ഷെ അതേസമയം പുതിയ ചില കീടനാശിനികളൊക്കെ വരുന്നത് മെറ്റാം ഡയമൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ്, ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ചില ഗ്രൂപ്പുകളാണ്. അത് ഫ്ലൂക്സാ മെറ്റാമൈഡ്, ബ്രോഫ്ലാമിലൈഡ്, ഐസോസൈക്ലോസുറം എന്നൊക്കെ പറയുന്ന കീടനാശിനികൾ വരുന്നത് അത് സ്പർശന ശക്തിയുള്ളതേ ഉള്ളൂ, അന്തർവ്യാപന ശക്തി താരതമ്യേന കുറവാണ്. അപ്പോ അതിന് രണ്ട് രീതിയിലും വരുന്നുണ്ട്.
1: പിന്നെ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്രോഡ് സ്പെക്ട്രം പെസ്റ്റിസൈഡ്സ് എന്നും ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. നിരവധി കീടങ്ങൾക്ക് വേണ്ടി ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഒരു കീടനാശിനി ഉപയോഗിച്ചാൽ മതി. ഈ പുത്തൻ തലമുറ കീടനാശിനികൾ സ്പെസിഫിക് ആണോ, അതോ ഒരു കീടത്തിന് വേണ്ടി സ്പെസിഫിക് ഒരു കീടനാശിനി തന്നെ ആണോ, അതോ നിരവധി കീടത്തിന് വേണ്ടി ഒരു കീടനാശിനി ഉപയോഗിക്കാൻ സാധിക്കുമോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി?
0: അത് ഞാൻ ആദ്യം ഈ പുതുതലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാൻ നേരത്തെ വിട്ടുപോയ ഒന്നാണ്. ഒന്ന്, പഴയ തലമുറ എല്ലാം ബ്രോഡ് സ്പെക്ട്രമാണ്. തളിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ ജീവജാലങ്ങളും, അത് കീടങ്ങൾ ഷട്ടുകൾ തന്നെ ആവണമെന്നില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു പാടത്ത് ചില കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ പാടത്തുള്ള ഞണ്ടും ഞവനിയും നീർക്കൂലിയും തവളയും വരെ ചത്തു വീഴുമായിരുന്നു. അങ്ങനത്തെ കീടനാശിനികളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കീടനാശിനികൾ വളരെ സ്പെസിഫിക് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ഡയമൈഡ് എന്ന് പറഞ്ഞൊരു ഒരു വിഭാഗത്തെ പറ്റി പറയും. പുഴുക്കൾക്കെതിരെ അത് ഏക്കുകയുള്ളു, ശലഭങ്ങളുടെ പുഴുക്കൾക്കെതിരെ അത് ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുള്ളൂ. നീരൂറ്റി കുടിക്കുന്ന ഒരു കീടത്തിന് മുഞ്ഞക്കെതിരെ ഒന്നും അത് ഫലിക്കില്ല. അതേസമയം നിയോനിക്കോട്ടിനോട് വിഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഫലപ്രദമായിട്ടുള്ളൂ, പുഴുക്കൾക്കെതിരെ അത് ഏക്കില്ല. അത് രണ്ട് രീതിയിൽ മെച്ചമാണ്. ഒന്ന്, പ്രകൃതിയിലുള്ള മിത്ര കീടങ്ങൾക്ക് ദോഷകരമാകാതെ തരും. രണ്ട്, നമുക്ക് കൃത്യമായിട്ട് എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്ന അതിനെ മാത്രം കൊല്ലാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ കർഷകർക്ക് ഒരു ചെറിയ ഇത് വരുന്നത് എന്താണ് കീടമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് കീടനാശിനി തെരഞ്ഞെടുക്കേണ്ടി വരും. കണ്ണും പൂട്ടി ഒരു കീടനാശിനി തളിച്ച് എല്ലാ കീടത്തെയും കൊല്ലാമെന്ന് ആ ഒരു കാര്യം നടക്കില്ല.
1: അപ്പം കർഷകർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു പുതുതലമുറ കീടനാശിനി ഉപയോഗിക്കുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്?
0: പുതുതലമുറ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അത് ഭൂരിഭാഗവും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു കീടത്തിന് എതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏത് കീടമാണ്, ചെടിയിൽ കാണുന്ന ലക്ഷണം ഏത് കീടം കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മളുടെ കീടനാശിനി പ്രയോഗം തെറ്റിപ്പോകും, വിളനാശം സംഭവിക്കും. വെറുതെ ഒരു കീടനാശിനി, ഒരു രാസവസ്തു പ്രകൃതിയിലേക്ക് അടിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ഇത് ഒഴിവാക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചില കീടങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. ഇപ്പൊ വെണ്ടയിലെ ഇലയിരുട്ടിപ്പുഴു ഇല ചുറ്റി അതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പുഴുവിനെ കാണാം. പഴുതനയിലെ തണ്ടും കായം തുറക്കുന്ന പുഴു, വാഴയിലെ പിണ്ടിപ്പുഴു, ഇതൊക്കെ വാഴവെള്ള പിണ്ടിപ്പുഴുവൊക്കെ ഏത് കർഷകനും കണ്ടറിയാവുന്ന ലക്ഷണങ്ങൾ. അതേസമയം വേറെ ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് സംശയം തോന്നും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി കൃഷി ഓഫീസർ, കൃഷി സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ലക്ഷണം, ഏത് കീടം കൊണ്ടാണ്, ആ കീടത്തിന് ഏറ്റവും ഫലപ്രദമായ കീടനാശിനി ഏത് എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പല കീടനാശിനികളും ഒരു 7-8 വർഷം കഴിയുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അത് കീടങ്ങളുടെ ഒരു കഴിവാണ്. ഏത് കീടരാസവസ്തുവാണെങ്കിലും അതിനോട് പ്രതിരോധം ആർജിക്കാനുള്ള കഴിവ് കീടങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ കീടങ്ങൾ അതിനോട് പ്രതിരോധം ആർജിക്കും. അപ്പൊ നമ്മൾ

0: സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അളവില് ചിലപ്പോൾ കീടം ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനാകുന്നില്ല എന്നുള്ളൊരു ഘട്ടം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കീടനാശിനി മാറ്റി പുതിയൊരു കീടനാശിനിയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ അത് ഏത് കീടനാശിനി എന്നുള്ളത് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും സാങ്കേതിക ജ്ഞാനമുള്ള കൃഷി ഓഫീസറോടോ കാർഷിക സർവകലാശാലയോടോ ഉദ്യോഗസ്ഥരോടോ ചോദിച്ച് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്.
1: പിന്നെ സാർ, ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളവെടുക്കാൻ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ സാധാരണ കീടനാശിനിയെക്കാട്ടിലും കുറവായിരിക്കും അല്ലേ?
0: പലതിനും പലതാണ്. അത് ഒരു കീടനാശിനി തന്നെ ഇപ്പൊ നമ്മൾ ഫ്ലുക്സാമെറ്റാമൈഡ് പ്രൊഫനാലൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ദിവസമേ ഉള്ളൂ പച്ചക്കറികളിൽ. അതായത് ഇന്ന് തളിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും നമുക്ക് വിളവെടുക്കാം. അതേസമയം വേറെ ചിലതൊക്കെ ഇപ്പൊ നെല്ലിലൊക്കെ ഉപയോഗിക്കുന്ന ചില കീടനാശിനികളുണ്ട്, ഇപ്പൊ ക്ലോറാൻട്രാൻലിപ്പോൾ എന്നൊക്കെ പറയും, ഏതാണ്ട് 45 ദിവസം. അപ്പൊ അതിലൊരു ചെറിയ വ്യത്യാസവും കൂടെ ഉണ്ട്. വിഷാംശം നിൽക്കുന്നത് മാത്രമല്ല ശരിക്കും പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് ആ കീടനാശിനി ചെടിയിലെ ഏത് ഘട്ടം വരെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നെല്ലിലെ തണ്ടുപുറത്തിനെതിരെ ക്ലോറാൻട്രാൻലിത്രോൾ ശുപാർശ ഉണ്ട്. അപ്പൊ നെല്ലിലെ തണ്ടുപുറത്തിനെതിരെ ക്ലോറാൻട്രാൻലിത്രോൾ ഉപയോഗിക്കണമെങ്കിൽ നെല്ല് കൊയ്യുന്നതിന് 45 ദിവസം മുമ്പെങ്കിലും ഉപയോഗിച്ചിരിക്കണം. അതിനുശേഷം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല, തണ്ടുപുറത്തിനെ നിയന്ത്രിക്കാനേ സാധിക്കില്ല. അപ്പൊ അങ്ങനെയെങ്കിലും കണക്കുകൂട്ടിയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പൊതുവെ നമ്മൾ കണക്കാക്കുന്ന പോലെ അത് ഇത്രയും ദിവസം അതിന്റെ വിഷാംശം നിൽക്കും എന്ന് അതിന് അർത്ഥമില്ലതാണ്.
1: സർ, ഈ പുത്തൻ തലമുറ കീടനാശിനികളുടെ പ്രചരണം നമ്മുടെ കർഷകരുടെ മധ്യത്തിൽ എത്രത്തോളമുണ്ട് സർ?
0: കർഷകരുടെ ഇടയിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും പഴയ കീടനാശിനികൾ ഉപയോഗിക്കും. അതായത് പഴയ ഫലപ്രാപ്തി കിട്ടാതെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ പുതിയ കീടനാശിനികൾ വരുന്നത്. കൂടുതൽ ഫലപ്രാപ്തിയുള്ള കീടനാശിനികൾ വരുമ്പോൾ കർഷകർ പതുക്കെ പതുക്കെ അതിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ 90s അവസാനം വരെ ഉണ്ടായിരുന്ന കീടനാശിനികളെല്ലാം തന്നെ ആളിന്റെ ഉപയോഗം കുറയുകയും ചില കീടനാശിനികളൊക്കെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഭൂരിഭാഗം കീടനാശിനികളുടെ ഉപയോഗം കുറയുകയും ഈ 2020 വരെയുള്ള കാലഘട്ടത്തിൽ നിയോനിക്കോട്ടിനോട് ഡൈഎൻഐ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ വളരെ വ്യാപകമായിട്ട് കർഷകരുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതത്ര വ്യാപകമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധശേഷി ആർജിച്ചു, അതത്ര ഫലപ്രാപ്തി അല്ലാതെ വന്നതോടുകൂടി കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് അടുത്ത ഒരു തലമുറ വന്ന് ആ കീടനാശിനികൾ കർഷകരുടെ ഇടയിൽ പ്രചാരം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നം കിടക്കുന്നത് ഏക്കറിന് ഒരു 2000 to 2500 ചെലവ് വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു 1000-1250 നിന്ന് ഏതാണ്ട് ഇരട്ടിയിലേക്ക് വരുന്നു. അത് കർഷകർക്ക് താങ്ങാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത് ഇതിന്റെ അഡോപ്ഷന് പലപ്പോഴും.
1: ഡോക്ടർ ബെറിൻ പത്രോസ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച് വളരെ നന്ദി.
2: പുത്തൻ തലമുറ കീടനാശിനികളെ കുറിച്ച് ശ്രോതാക്കൾക്ക് വ്യക്തമായൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള അറിവുകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും പ്ലാനിംഗ് വിഭാഗം ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ്. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ബെറിൻ പത്രോസിന്റെ ഫോൺ നമ്പർ പറയാം: 9446967688. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446967688.
3: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
4: മുയൽ ചെവിയൻ. പനിയുണ്ടെങ്കിൽ മുയൽ ചെവി നീര് കഴിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. ടോൺസിലൈറ്റിസ് ഉള്ളപ്പോൾ ഉപ്പ് ചേർത്ത മുയൽ ചെവി നീര് തൊണ്ടയിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. മുയൽ ചെവിയുടെ നീര് കണ്ണുകളിൽ ഒഴിക്കുന്നത് നേത്രരോഗങ്ങൾ ശമിപ്പിക്കാനും കണ്ണിന് കുളിർമ നൽകാനും സഹായിക്കും. അർശസ് വരാതിരിക്കാൻ മുയൽ ചെവിയുടെ നീര് മോരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ചെടിയുടെ നീര് കഴിക്കുന്നത് ഉദരത്തിലെ വിരകളെ നശിപ്പിക്കാൻ സഹായിക്കും. മുള്ളുകുത്തിയ ഭാഗത്ത് മുയൽ ചെവിയുടെ ഇല ചതച്ചരച്ച് വെച്ചു കെട്ടിയാൽ മുള്ള് തനിയെ ഊരിപ്പോകും. സൈനസൈറ്റിസിന് മുയൽ ചെവി സമൂലം അരച്ച് നെറുകയിൽ തേക്കുന്നത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. മഞ്ഞളും ഇരട്ടി മധുരവും ചേർത്ത് കാച്ചിയെടുത്ത മുയൽ ചെവി എണ്ണ പുരട്ടുന്നത് പലതരം വ്രണങ്ങൾ ശമിപ്പിക്കാൻ

0: സഹായിക്കും. കഴുത്തിലെ വേദനയും മറ്റു വേദനകളിലും മുയൽ ചെവി സമൂലം അരച്ച് നീരെടുത്ത് വേദനയുള്ള ഭാഗത്ത് തടവുന്നത് ഫലപ്രദമാണ്.
1: ഇനി നമുക്ക് കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം.
2: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം. പാടത്ത് വിതച്ച പച്ചില വളച്ചെടികൾ ഉഴുതു ചേർക്കുക. പിന്നീട് നടുന്നതിന് 2 ആഴ്ച ഇടവേള നൽകുകയും വേണം. ഏക്കറിന് 240 കിലോഗ്രാം കുമ്മായവും 2 ടൺ ജൈവവളവും ചേർക്കണം. അവസാന ഉഴവിന് മുമ്പ് വെള്ളം വാർത്ത് കളഞ്ഞ് അടിവളമായി ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ രാസവളങ്ങളും ചേർക്കേണ്ടതുണ്ട്. നാടൻ ഇനങ്ങൾക്ക് ഏക്കറൊന്നിന് യൂറിയ, റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ യഥാക്രമം 18:45:10 കിലോഗ്രാം വീതവും ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് യഥാക്രമം 30:75:12 കിലോഗ്രാം വീതവും ഉൽപാദനശേഷി കൂടിയ മധ്യകാല ഇനങ്ങൾക്ക് 40:90:16 കിലോഗ്രാം വീതവും ആവശ്യമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളം ചെയ്യുന്നത് കൃഷി ആദായകരമാക്കാൻ സഹായിക്കും. വാഴയിൽ ഇലപ്പുള്ളി രോഗം കാണാൻ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തതിനു ശേഷം ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. ജാതിയിൽ വരുന്ന വിവിധ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. കുരുമുളക് വള്ളികൾ നടുന്ന സമയമാണ്. താങ്ങുമരത്തിൽ നിന്നും 15 സെന്റിമീറ്റർ അകലത്തിൽ 1.5 മീറ്റർ നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ എടുക്കുക. കുഴി 1 ന് 5 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ മേൽമണ്ണുമായി കലർത്തി കുഴി

0: നിറയ്ക്കണം. വേരുപിടിപ്പിച്ച രണ്ടോ മൂന്നോ വള്ളികൾ ഓരോ കുഴിയിലും നടാം. ഓരോ ചെടിയുടെ ചുവട്ടിലും കൂനയാക്കി മണ്ണുറപ്പിക്കുന്നത് വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ സഹായിക്കും. കമുകിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിനെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു കൊടുക്കണം. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് കൂമ്പുചീയൽ. തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമാവുകയും കടഭാഗത്ത് വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്യും. ഓലകളുടെ കടഭാഗവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധം വമിക്കും. പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ചില്ലെങ്കിൽ തെങ്ങ് നശിച്ചുപോകും. രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്നും സംരക്ഷിക്കണം. രോഗം ബാധിച്ച തെങ്ങിൽ നിന്ന് നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ചു കളയണം. രോഗം ബാധിച്ച തെങ്ങിന് ചുറ്റുമുള്ളവയ്ക്കും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കണം. ജാതി, വാഴ എന്നിവയ്ക്കും മഴക്കാലത്തിനു മുമ്പ് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കുന്നതും വെള്ളം വാർന്നു പോകാനുള്ള ചാലുകൾ എടുക്കുന്നതും രോഗം വരാതിരിക്കാൻ സഹായിക്കും.
1: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: പരിപാടിയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് ടെറേറിയം? ഉത്തരം കേട്ടോളൂ. ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരന്തരീക്ഷത്തിൽ മണ്ണും സസ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലാസ് പാത്രമാണ് ടെറേറിയം. അടച്ചിട്ട ടെറേറിയത്തിന്റെ സുതാര്യമായ ഭിത്തികൾ ചൂടും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുന്നു. ഇത് സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് ഒരു സ്ഫടിക പാത്രത്തിലെ ചെറിയൊരു ലോകം പോലെ തന്നെയാണ്. മണ്ണിൽ ചെറിയ ചെടികൾ, പായൽ എന്നിവ നടുന്ന ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ, സസ്യങ്ങൾക്കുള്ള ഒരു ചെറിയ ഹരിതഗൃഹമായി അല്ലെങ്കിൽ ചില ചെറു ജീവികൾക്കുള്ള സുതാര്യമായ ഒരു വീടായി ഇതിനെ കരുതാം. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9496553231, മറ്റൊരു നമ്പർ 9496593231. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആദ്യഗാനം മധുര നാരങ്ങ എന്ന ചിത്രത്തിൽ ഹരിചരൺ, സൂരജ് സന്തോഷ് എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ശ്രീജിത്ത് സച്ചിന്റെ സംഗീതം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്ന

0: ുമാണ് ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: അതിന് ഒരു പ്രധാന കാരണവും ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: ഇനി കേൾക്കാം മഴവില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മാർക്കോസ് ആലപിച്ച ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ശ്യാം, നിറക്കൂട്ട് എന്ന ചിത്രത്തിലേത്.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വാർത്തകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെയും അനുബന്ധ സൌകര്യങ്ങളുടെയും നിർമ്മാണ പുരോഗതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. കവർ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ജീവികളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിലും ഒരേ സമയം പ്രത്യേക കവറുകൾ പ്രകാശനം ചെയ്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന് 75,415ലും നിഫ്റ്റി 65 പോയിന്റ് നേട്ടത്തിൽ 23,719ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 320 രൂപ കുറഞ്ഞ് 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. നാളെ രാവിലെ 6 മണിക്ക്.

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ കേൾക്കാം നിർണയം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, ആനന്ദ് സംഗീതം പകർന്നത്.

0: വൺ നോട്ട് വൺ വെഡ്ഡിംഗ്സ് എന്ന കല്യാണ ചിത്രത്തിൽ വിദ്യാസാഗർ, ദീപക് ദേവ് എന്നിവർ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദിന്റേത്, സംഗീതം ദീപക് ദേവ്.
1: Oh yeah, I got a story about two brothers. Oh yeah, they're gonna make it now.

എം ജി ശ്രീകുമാർ, സ്വർണലത എന്നിവർ ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്നത് ചിത്രം വർണ്ണപ്പകിട്ട്.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നാടുവാഴികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് ഈ ഗാനം ആലപിച്ചത് ദിനേശ്, ഉണ്ണിമെനോൻ എന്നിവർ.

അഫ്സൽ, ശാലിനി സിംഗ് എന്നിവർ ആലപിച്ച ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്. ഈ ഗാനം ഉദയനാണ് താരം എന്ന ചിത്രത്തിലേത്.

ഇനിയൊരു തമിഴ് ഗാനം, എന്നെ നോക്കി പായും തോട്ട എന്ന ചിത്രത്തിലേത്. രചന താമരൈ, സംഗീതം ദർബുഗ ശിവ. സിദ് ശ്രീറാം പാടിയ ഗാനം കേൾക്കാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495649 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഇനി കേൾക്കാം കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്ര, മധു ബാലകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഗാനം വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് ദേബ് ജ്യോതി മിശ്ര ഈണം പകർന്നത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി റഫീഖ് അഹമ്മദ് ബിജിപാൽ കൂട്ടുകെട്ടിൽ ജോബ് കുര്യൻ ആലപിച്ച ഗാനമാണ് ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലേത്.

ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് ചിത്ര എന്നിവർ ആലപിച്ചത്. ചിത്രം ആയുഷ്കാലം.

0: ഇപ്പോൾ കേൾക്കാം മെഹ്ഫിൽ.
1: മെഹ്ഫിൽ.

നമുക്കറിയാം, വാക്കുകളിൽ ഒതുക്കാൻ കഴിയാത്ത വികാരങ്ങളുടെ പ്രകടനമാണ് ഗസൽ. വരികൾക്ക് ജീവൻ നൽകുന്ന ആലാപന ശൈലിയാണ് ഗസലുകളുടെ ജീവനും. ആ ഗസലുകളെ ജനകീയമാക്കുന്നതിൽ തലക് മെഹ്മൂദ് വഹിച്ച പങ്ക് വാക്കുകൾക്കപ്പുറമാണ്.

1924 ഫെബ്രുവരി 24 ലക്നൌവിൽ ജനനം. സംഗീതം ഒരു തൊഴിലായി സ്വീകരിക്കുന്നത് കുടുംബത്തിന് അന്ന് അചിന്ത്യമായിരുന്നു. സിനിമയിൽ പാടണോ അതോ വീട്ടിൽ തുടരണോ എന്ന ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം സംഗീതം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. 1939 തന്റെ 16-ാം വയസ്സിൽ ഓൾ ഇന്ത്യ റേഡിയോ ലക്നൌവിൽ അദ്ദേഹം പാടി. 1941 പുറത്തിറങ്ങിയ സബ് ദിൻ ഏക് സമാ നഹി ഥാ എന്ന ഡിസ്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവായി. ലക്നൌവിൽ നിന്ന് തലത് നേരെ പോയത് കൽക്കട്ടയിലേക്കാണ്. അവിടെ അദ്ദേഹം തപൻ കുമാർ എന്ന പേരിൽ നിരവധി ബംഗാളി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു. 1944 അദ്ദേഹം പാടിയ തസ്വീർ തേരി എന്ന ഗാനം ഇന്ത്യ ഒട്ടാകെ തരംഗമായി മാറി. ഗസൽ ലോകത്തൊരു പുതിയ ശൈലിക്ക് അങ്ങനെ അദ്ദേഹം അവിടെ തുടക്കമിട്ടു. ഒരു അഭിനേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എങ്കിലും അഭിനയത്തെക്കാൾ തന്റെ ആത്മാവ് സംഗീതത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം പിന്നീട് പാട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു.

1949 മുംബൈയിലെത്തിയ അദ്ദേഹം നിരവധി ബോളിവുഡ് ചിത്രങ്ങളിലും പാടി. ട്രാജഡി കിങ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദിലീപ് കുമാറിന്റെ ഭാവങ്ങൾക്ക് തലത്തിന്റെ വിഷാദ മധുരമായ ശബ്ദം തികഞ്ഞ ചേർച്ചയായിരുന്നു. തലത് മെഹ്മൂദിന്റെ ശബ്ദത്തിലെ ആ വിറയൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ സംഗീത സംവിധായകർ ഇതിനെ ഒരു പോരായ്മയായി കണ്ടിരുന്നു. എന്നാൽ ആ വിറയലിലാണ് വികാരങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് നൌഷാദിനെ പോലെയുള്ള പ്രതിഭകൾ തിരിച്ചറിഞ്ഞു.

അദ്ദേഹം പാടുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കാതിനടുത്തിരുന്ന് ആരോ രഹസ്യം പറയുകയാണെന്ന്. അമിതമായ അലങ്കാരങ്ങളില്ലാത്ത ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ആലാപനം, അതായിരുന്നു തലത് സ്റ്റൈൽ.

1960s സംഗീതത്തിന്റെ ആസ്വാദന രീതിയിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെയും ബാധിച്ചു. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1992 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1998 മെയ് 9 ആ മഹാനായ ഗായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു.

0: ജൽതേ ഹേ ജിസ്കേ ലിയെ എന്ന് തുടങ്ങുന്ന വരികൾ മാത്രം മതി തലത് മെഹ്മൂദ് എന്ന ഇതിഹാസത്തെ ഓർക്കാൻ. ആ വെൽവെറ്റ് ശബ്ദത്തിന്റെ മാന്ത്രികത എന്നും നമുക്ക് കൂട്ടായി ഉണ്ടാകും എന്നോർത്തുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ മേഫലിൽ നിന്നും വിടവാങ്ങട്ടെ. സഭി ശ്രോതാവുക്കു ശുഭരാത്രി.
1: അവതരണം നിർവഹണം റൂബി.

0: അതിന് ഒരു പ്രധാന കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് ഒ ഡി, ബഹുമാനപ്പെട്ട മിനി ടീച്ചറാണ്. ടീച്ചർ നല്ലൊരു സപ്പോർട്ടാണ്. ടീച്ചറെ കീഴിൽ പഠിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി.

ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
1: ശ്രീ തൃശൂർ സി രാജേന്ദ്രൻ, ശ്രീമതി ഭവ്യലക്ഷ്മി സജി എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം പാലക്കാട് മഹേഷ് കുമാർ, ഖടം മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ. മോഹന കല്യാണി രാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. തൃശൂർ സി രാജേന്ദ്രൻ രചിച്ചത്.

0: ഇതുവരെ കേട്ടത് ശ്രീ തൃശൂർ സി രാജേന്ദ്രൻ, ശ്രീമതി ഭവ്യലക്ഷ്മി സജി എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാലക്കാട് മഹേഷ് കുമാർ, ഖടം മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ.
1: സംഗീതസുധ സമാപിച്ചു.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. മറക്കാതെ എഴുതുമല്ലോ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ആരംഭിക്കാം. യേശുദാസ് പണിയ ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് പൂവച്ചൽ ഖാദർ, സംഗീതം പകർന്നത് ജോൺസൺ.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം പകർന്ന് യേശുദാസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ നിന്ന്.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷ് ഈണം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം ഹിറ്റ്ലർ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ.
1: ആധിയും വ്യാധിയും ഔഷധിയും സാക്ഷാൽ ആനന്ദലഹരിയും നീയല്ലേ അമ്മേ. പണ്ടൊക്കെ മനുഷ്യർ ആയുരാരോഗ്യമുണ്ടാവാനും മനോവിഷമവും രോഗവും മാറാനും ആശ്രയിച്ചിരുന്ന പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. എന്നാൽ പോകെ പോകെ പാശ്ചാത്യ പരിഷ്കാരങ്ങളും സമ്പ്രദായ

0: ളെയോ ചില സാഹചര്യങ്ങളെയോ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നുക, ആരെയും എന്തിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുക, സ്വയം വിശ്വാസമില്ലാതാവുക, ഇതൊക്കെയും മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന വിവിധ ഘടകങ്ങളാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് ഇത്തിരി നേരം വിശ്രമിക്കുക, റിലാക്സ് എന്നതാണ്. ഒരു ദിവസം കുറഞ്ഞത് 5-10 മിനിറ്റുകൾ യാതൊന്നും ചെയ്യാതെ ശാന്തമായി വെറുതെ ഇരുന്ന് ചുറ്റുപാടും കണ്ണോടിക്കണം. ആ സമയം ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളും ഒക്കെ ശരിക്കും ആസ്വദിക്കണം. ഇതുമൂലം നമ്മുടെ വിഷമതകൾക്ക് വളരെയധികം ശമനമുണ്ടാവും. ഇപ്രകാരം വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയസ്പന്ദനം സാധാരണ നിലയിലാവും, രക്തസമ്മർദ്ദം കുറയും. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കത്തിന് അയവുണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കണം. സ്ഥായിയായ ഒരു വ്യക്തിത്വം ഉണ്ടാവാനായി മനസ്സിൻ്റെ നിയന്ത്രണം സ്വയം നാം ഏറ്റെടുത്താൽ അതൊരു മാറ്റത്തിൻ്റെ തുടക്കമാവും. നിങ്ങളുടെ വ്യക്തിത്വം ആ സമയം ഉയരുന്നതായി കാണാം. ഒമർ ഖയ്യാം പാടും പോലെ, അൺബോൺ ടുമോറോസ് ആൻഡ് ഡെഡ് എസ്റ്റർഡേയ്സ് വൈ ഫ്രെറ്റ് ഇഫ് ടുഡേ ബി സ്വീറ്റ്. നമ്മുടെ ഭാവി പ്രവചനാതീതവും ഭൂതകാലം മാറ്റിമറിക്കാനാവാത്ത വിധം ഒഴിഞ്ഞുപോയിരിക്കുകയുമാകയാൽ ഇന്ന് ഈ നിമിഷം ആസ്വദിക്കൂ, ജീവിക്കൂ. മാനസിക പിരിമുറുക്കത്തിന് അയവ് വരാനായി ചിരിക്കുക. നല്ലൊരു ചിരി പിരിമുറുക്കമുണ്ടാക്കുന്ന ഹോർമോണുകളുടെ നില വ്യത്യാസപ്പെടുത്തും. കുമ്പകുലുക്കിയുള്ള നല്ല ഒരു ചിരിയുടെ ഫലം 24 മണിക്കൂർ നീണ്ടു നിൽക്കും അത്രേ. സുഹൃത്തുക്കളോട് ഹൃദയം തുറന്ന് സംസാരിക്കുക. വിഷമം മനസ്സിലിട്ട് ആലോചിച്ചു കൊണ്ടിരുന്നാൽ പരിഭ്രാന്തി ഏറുകയുള്ളൂ എന്നതിനാൽ വിഷമതകൾ എന്തായാലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. മനഃശാസ്ത്രജ്ഞനായ യുങ് പറയുന്നു, ഹൃദയം ശരിപ്പെടാത്തവൻ്റെ തലയും ശരിയാവില്ല. വിഷമതകൾ സർവ്വതും സർവശക്തനായ ദൈവത്തിനോട് പറയുക. നമുക്കിഷ്ടപ്പെടുന്ന ജോലികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാനാവും. മനസ്സിന് അയവ് ലഭിക്കാനാവുന്ന തരം സംഗീതം, ഡാൻസ്, മറ്റ് വിനോദങ്ങൾ എന്നിവകളിൽ ഏർപ്പെടണം. കഴിയുന്നത്ര മൊബൈലിൽ കണ്ണ് നട്ടിരിക്കാതിരിക്കുക. കോപം നിയന്ത്രിക്കണം. കോപം ജനിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങളെപ്പറ്റി കൂടി ചിന്തിക്കണമെന്ന് കൺഫ്യൂഷ്യസ് ബോധിപ്പിക്കുന്നു. അന്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിനത് സമാധാനവും സന്തോഷവും നൽകും. ചൊട്ടച്ചാൺ വഴി ദൂരം മാത്രം കഷ്ടിച്ചങ്ങ് പറക്കും കോഴി, ഗരുഡന് പിറകെ ചിറകും വീശി ഗഗനമാർഗം വാഞ്ചിക്കുന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയതോർത്ത് അവനവൻ്റെ പരിമിതികളും കഴിവുകളും മനസ്സിലാക്കി ഏത് പ്രവൃത്തിയും ചെയ്യുക. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം പരിഹരിക്കാൻ നോക്കുക. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പതറാതിരിക്കുക. ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ഒഴിവാക്കുക. നല്ല ഹോബികൾ ഉണ്ടാക്കിയെടുക്കുക. വിജയം താനേ ഉണ്ടാവും. ജീവിത ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കാൻ അധിക സമയം കിട്ടുന്നതാണ് ദുഃഖത്തിന് കാരണം. എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണ് ഇതിനുള്ള പ്രതിവിധിയെന്ന് ജോൺ ബെർണാഷായും. ഇന്നത്തെ ജീവിതഭാരം കൊണ്ട് ആരും വീഴാറില്ല, നാളത്തെ ജീവിതഭാരം കൂടി ഇന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ തളർന്നു വീഴുന്നുവെന്ന് ജോർജ് മക്ഡൊണാൾഡും. നാളെ നമ്മളെ വേദനിപ്പിക്കാവുന്ന സുഖങ്ങളൊക്കെ ഇന്ന് തന്നെ ഉപേക്ഷിക്കുക എന്ന് മനഃശാസ്ത്രജ്ഞനായ ഹെർബർട്ടും അഭിപ്രായപ്പെടുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഗീതാലയം ഗീതാകൃഷ്ണൻ. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5:28. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈ റിലേ.

0: सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबा। हेलो सहेली।

चुप रह सकता तो चुप रहता, पर चुप रहना मुश्किल है।